ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 26 സെക്കൻഡ്. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 6, കൊല്ലവർഷം 1201, കർക്കിടകം 12, 2026 ജൂലൈ 28, ചൊവ്വാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ.
1: ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഏതൊരുവൻ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥങ്ങളെ ഓർക്കുന്നവനായിരിക്കുന്നുവോ അവിവേകിയായ അവൻ മിഥ്യാചാരിയാകുന്നു. കർമ്മയോഗത്തിൻ്റെ മുന്നോടിയായി സാംഖ്യയോഗത്തിൽ കർമ്മത്തെപ്പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. കർമ്മത്തിനു മാത്രമേ അധികാരമുള്ളൂ എന്നും ഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കണമെന്നും കർമ്മഫലത്തിന് ഹേതു അല്ലെന്നും അകർമ്മം പാടില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ രണ്ടു കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കേണ്ടതുണ്ട്. അതിലൊന്ന് ശ്രദ്ധയാണ്, മറ്റേത് ഏകാഗ്രതയും. ശ്രദ്ധ എന്നാൽ വിശ്വാസം എന്നർത്ഥം. വിശ്വാസം ശ്വാസം പോലെ പ്രധാനമാണ്. വിശ്വാസം സവിശേഷ രക്ഷയും ശുദ്ധിയും ജ്ഞാനവും നൽകുന്ന കവചക്രിയയാകുന്നു. ദൈവവിശ്വാസം എന്നത് ഒരു വ്യക്തിക്ക് ആത്മരക്ഷാ ബോധമാണ്. ഈ വിശ്വാസം അയാൾക്ക് ആശ്വാസം നൽകുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ മാത്രമേ ഏതൊരു പ്രവൃത്തിയും ചെയ്യാനാകൂ. അത് പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കുമെന്ന് നിസ്സംശയം പറയാം. ഏതൊരു പ്രവൃത്തിയും ഏകാഗ്രതയോടെ ചെയ്യണം. ക്രിയ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ഒരു കേന്ദ്രത്തിലേക്ക് ഒതുക്കി വയ്ക്കുന്നതാണ് ഏകാഗ്രത. വായിക്കുന്ന വിദ്യാർത്ഥിയുടെ മനസ്സ് വായനയിൽ കേന്ദ്രീകരിക്കണം. മറ്റൊന്നിലേക്കും അവൻ്റെ മനസ്സ് എത്തി നോക്കരുത്. മനസ്സിനെ സ്വന്തം വരുതിയിൽ നിർത്താനാവുക. ഇത് യോഗയും ധ്യാനവും പരിശീലിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമാണ്.

നാമസങ്കീർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ ഏകാഗ്രചിത്തനായിരിക്കണം. ധ്യാനത്തിലിരിക്കുന്നവൻ പുറം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇത് താത്കാലികമാണെന്നു മാത്രം. താത്കാലികമായിട്ടാണെങ്കിലും ഈ ഭാവം ഉൾക്കൊള്ളാനാകാത്തവർ കപടമുഖം ഉള്ളവരാകുന്നു. ഇവർക്കാവശ്യം മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയലാണ്. ഇത് ആത്മവഞ്ചനയാകുന്നു. ജന്മവാസനകൾ നിറഞ്ഞതാണ് മനസ്സ്. പ്രാകൃത വികാര വിചാരങ്ങളുടെ ഒരു കലവറയാണത്. ഈ കലവറയിൽ നിന്ന് വികാര വിചാരങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സംസ്കാരം.

0: പുറമെ ശാന്തനായി കാണപ്പെടും. അയാളെ ഇന്ദ്രിയ വിഷയങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നതാണ് ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ അയാൾ എവിടെ നിൽക്കുന്നു എന്ന് നിശ്ചയിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ എന്നത് ഇന്ദ്രിയങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളാണ്. ധ്യാനിക്കുന്നവൻ സുഖത്തെപ്പറ്റിയും ഫലത്തെപ്പറ്റിയും വിഷയാസക്തിയെപ്പറ്റിയും ചിന്തിക്കുന്നുവെങ്കിൽ ധ്യാനത്തിന് തടസ്സം നേരിടുന്നു. ഇതോടെ ധ്യാനം സുഖാസക്തികളെപ്പറ്റിയാകും. ഇത് വീഴ്ചയാകുന്നു. ധ്യാനം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നിറവേറ്റപ്പെടാതെ പോവുകയും മനസ്സ് വിപരീത ഭാവങ്ങളുടെ വിളനിലമായി മാറുകയും ചെയ്യും. നമ്മുടെ സംസ്കാരം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. വിശ്വാസിയും അവിശ്വാസിയും നമുക്ക് ഒരുപോലെയാണ്. നമുക്ക് ആരോടും ഉച്ചനീചത്വങ്ങളില്ല. ഇതറിയാതെ പലരും പോയി മുഖങ്ങൾ അണിയുന്നു എന്നത് സജ്ജനങ്ങളുടെ വേദനയാകുന്നു. കർമ്മങ്ങളൊന്നും പേരിനും പ്രശസ്തിക്കും വേണ്ടി ആകരുത്. ലോക നന്മയാണ് അതിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന വിധം നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തി നോക്കുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കാതെ അനാസക്തനായി കർമ്മം ചെയ്യുക. ഇതാണ് ഒരു കർമ്മയോഗിക്ക് ചെയ്യാനുള്ളത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി. സേതുമാധവൻ.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഢാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയമുൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും കോടതി പരിഗണിക്കും. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കാസർകോട്ട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൺ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്യും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ശർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിവയാണ് മെഡൽ നില. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസേഴ്സിൻ്റെ സ്മൃതിമധുരം, 6:40 കേൾക്കാം ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, 7:15 കേരസമൃദ്ധി വിളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജക വെനീസിയ ബാത്വയ, 7:20 കേൾക്കാം സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജക GMC ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ.

7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഹൈ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 കേൾക്കാം എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മോൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഡോക്ടർ ശ്രീകാന്ത് ഐക്കറൻ റിസർച്ച് സെന്റർ, ആർട്ട് കഫേ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം. 9:30 കയ്യൊപ്പ്, രാജൻ പാടൂർ പങ്കെടുക്കുന്നു. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് കോൾ റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 3:02 യുവർ ചോയ്സ്. 12:02 7:02 എവർ ഗ്രീൻ ഡ്യൂയറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർനാടകം. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: നിങ്ങൾ കേട്ടത് പള്ളത്ത് രാമന്റെ പഞ്ചവർണക്കിളി എന്ന കവിത. ആലപിച്ചത് മിൻഷ രാജീവ്.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: പ്രഭാതവന്ദനത്തിൽ ഇനി കേൾക്കാം ദേവി ശരണം എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ ഒരു ഗാനം.

0: പ്രഭാതവന്ദനം.
1: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
2: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സ് സെയിൽ. ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
1: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് യു പി ഐ ഓഫറുകളും.
2: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
4: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം പകൽ കിനാവ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645500032.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. വിത്തുകൾ എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്, പി ഭാസ്കരന്റെ വരികൾക്ക് ടി കെ പുകഴേന്തിയുടെ സംഗീതം.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം അനാർക്കലി എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
5: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
4: 28-29 കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
5: ഷോപ്പ് ചെയ്യാം 12 PM.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം 10:00 ചെറുട്ടി റോഡ് ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ. കേരള മോട്ടോർ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന നേതൃസമ്മേളനം ഉച്ചയ്ക്ക് 2 PM DCC ഓഫീസിൽ. ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. കുറ്റിച്ചിറ CSCO ഹാളിൽ CSCO ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ വിംഗ് നേതൃത്വത്തിൽ വൈകുന്നേരം 7 PM ഫിഫ കപ്പ് 2026 കളിയും കാര്യവും. കമാൽ വരദൂർ പങ്കെടുക്കുന്നു. ചേളന്നൂർ 8-2 ശ്രീനാരായണ ഗുരുദേവ മന്ദിരം ഹാളിൽ വൈകുന്നേരം 6 PM വേദവ്യാസ ജയന്തി ഗുരുവന്ദനം. ഉദ്ഘാടനം ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന അധ്യക്ഷൻ പി ഗോപാലൻകുട്ടി നിർവഹിക്കുന്നു. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം വൈകിട്ട് 4 കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ. INTUC അഫിലിയേറ്റഡ് യൂണിയൻ

0: മലബാർ യൂണിയൻ നേതൃസംഗമം വൈകിട്ട് 3 മണിക്ക് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ. INTUC അഖിലേന്ത്യാ സീനിയർ സെക്രട്ടറി കെ സുരേഷ് ബാബു പങ്കെടുക്കുന്നു. ഹൈബീറ്റ്സ് മ്യൂസിക് ട്രൂപ്പ് കരോക്കെ ഗാനമേള വൈകിട്ട് 5 ടൗൺ ഹാളിൽ, ഉദ്ഘാടനം അനഗ ഷാജി. കോഴിക്കോട് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
7: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
12: അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗാഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കും.

0: വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ് യുങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21-നായിരുന്നു അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗരൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. 3 മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് ട്രാപ്പിഡ്സ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂലിയക്കോട്.
1: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AAY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25 പൂർത്തിയാക്കും. 16 അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൽ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച്

0: പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ ബി വി വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം ആർടിഒ യൂസഫ്, താനൂർ ഡിവൈഎസ്പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുവുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഹാപ്പി ജേണി. പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
3: അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ ശുഭയാത്ര ആശംസകൾ.
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
4: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
5: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
6: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
7: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
6: രാത്രി 12 വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
7: 28-29 കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
8: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
9: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
8: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
10: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ദേശീയ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സ് 776 point നേട്ടത്തിൽ 76,835-ലും നിഫ്റ്റി 228 point നേട്ടത്തിൽ 23,995-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 13,400 രൂപ, പവന് 1,07,200 രൂപ.
10: പരി സൺസ്, ലിബർട്ടി

0: സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ സീതാലയം. സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി.

0: വൈകാരിക ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ജൂലൈ 28 നടനും ഗായകനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാന്റെ ജന്മദിനം. മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ സ്വന്തമായൊരു അഭിനയ ശൈലിയിലൂടെ വ്യത്യസ്തമായ ഇടം നേടിയ നടനാണ് ദുൽഖർ സൽമാൻ. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദുൽഖറിന്റെ സിനിമ അരങ്ങേറ്റം. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാഴികക്കല്ലുകളിൽ ഒന്നാണ് 2015 പുറത്തിറങ്ങിയ ചാർലി. ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്ന ചാർലി എന്ന കഥാപാത്രത്തിന് ജീവൻ പകർന്ന ദുൽഖറിന് ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് 2015 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ചിത്രത്തിൽ ദുൽഖർ പാടിയ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗോപി സുന്ദർ സംഗീതം നൽകിയ ഈ ഗാനത്തിന് വരികളൊരുക്കിയത് റഫീഖ് അഹമ്മദ്.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടത്തില്ലേ?
5: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2,500 ക്യാഷ് ബാക്ക്,
4: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
5: 28-29 കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
7: തുറസിന്റെ തുറമുഖങ്ങൾ.
6: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
8: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
9: ഒരു തെരുവിന്റെ കഥ.
10: കോഴിക്കോട് എന്ന ആധുനിക പട്ടണം രൂപം കൊള്ളുന്നതിന്റെ പശ്ചാത്തലവും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും അന്വേഷിക്കുകയാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ പ്രൊഫസർ എം സി വസിഷ്ഠ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്രാധ്യാപകനായ ഇദ്ദേഹം ബ്രിട്ടീഷ് കാലത്തെ കലാകായിക വിനോദങ്ങളെ പറ്റിയുള്ള പഠനത്തിലാണ് ഗവേഷണം പൂർത്തീകരിച്ചത്.
11: കോഴിക്കോട് എന്ന നഗരത്തിനൊരു 800 വർഷത്തിലേറെ ചരിത്രം അവകാശപ്പെടാനുണ്ട്. സാമൂതിരിമാരുടെ കീഴിലാണ് ഈ കോഴിക്കോട് എന്ന നഗരം ഒരു പ്രധാന കച്ചവട കേന്ദ്രമായി മാറുന്നത്. ഇപ്പോൾ മധ്യകാല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായി കോഴിക്കോട് മാറി. കോഴിക്കോട്ടേക്ക് ചീനക്കാരും അറബികളും റോമാക്കാരും യഥേഷ്ടം എത്തിച്ചേർന്നു. ഈ സാമൂതിരിയുടെ കാലത്തെ തെരുവുകളെക്കുറിച്ച് സാമൂതിരിയുടെ ഗ്രന്ഥവിരി രേഖകളിൽ പറയുന്നുണ്ട്. ഡോക്ടർ വി വി ഹരിദാസിൻ്റെ ഗ്രന്ഥത്തിൽ സാമൂതിരിയുടെ കാലത്ത് നടന്ന ഘോഷയാത്രകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരു പ്രൊസഷൻസ് അന്ന് ധാരാളം നടക്കാറുണ്ടായിരുന്നു. സാമൂതിരിയുടെ കൊട്ടാരം ഇന്നത്തെ ലൈസിയും ആ മുട്ടായിത്തെരുവ് ഒക്കെ ഉൾപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു. പിന്നീട് അത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട്ട് ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റമുണ്ടാവുകയും പിന്നീട് അത് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് വഴിതെളിക്കുകയും ആണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കോഴിക്കോട് എന്നൊരു ആധുനിക നഗരം രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് ഇന്നത്തെ LIC ബിൽഡിംഗ് ആയിരുന്നു അവരുടെ അജൂർ കച്ചേരി എന്ന് പറയുന്ന കലക്ട്രേറ്റ്. അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മാനാഞ്ചിറയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക് പ്ലേസ്, ഒരു പുതു ഇടം. സാമൂതിരിയുടെ കാലത്തിൽ നിന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം, ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യത്തിന് വലിയൊരു അയവ് വരികയും എല്ലാവർക്കും ഇടപഴകാവുന്ന പൊതു ഇടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ കോഴിക്കോട്ടുണ്ടായിരുന്ന രണ്ട് വലിയ പൊതു ഇടങ്ങളാണ് ഈ മാനാഞ്ചിറയും വെസ്റ്റ് ഹിൽ മൈതാനവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പൊതു ഇടങ്ങൾ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള, ജാതി മത ഭേദമന്യേ, ലിംഗഭേദമന്യേ, സഞ്ചാര സ്വാതന്ത്ര്യമുള്ള പൊതു തെരുവുകൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഒരു ആധുനികമെന്ന് വിളിക്കപ്പെടാവുന്ന ഘടകങ്ങൾ ഇന്ത്യയിലും മലബാറിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥാനത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൊളോണിയൽ ആധുനികത എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ശരിക്ക് വരുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ്, അതായത് 1900 ശേഷമാണ്. അപ്പം ഒരു കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലെ ഒരു രേഖയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിനുപയോഗിക്കാവുന്ന വാഹനത്തിന് കൊടുക്കേണ്ട ചാർജുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രേഖയിൽ നിന്ന് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ കോഴിക്കോടിൻ്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും. അപ്പോൾ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് ആളുകൾ എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഇന്നത്തെ വലിയങ്ങാടി വഴി, ബീച്ച് വഴി ഒരു റോഡ് കടന്നു പോകുന്നു. ആ റോഡിലൂടെയാണ് 1920 ഓഗസ്റ്റ് 18 മഹാത്മാഗാന്ധി കോഴിക്കോട് എത്തിയപ്പോൾ കടന്നുപോയിരുന്നത്. അപ്പം അദ്ദേഹം അന്ന്

0: കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു ജനാവലിയെ അതിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് ഈ മാനാഞ്ചിറയുടെ മുമ്പിലൂടെയുള്ള ഈ അജുർക്കച്ചേരിയുടെ മുമ്പിലൂടെയുള്ള വഴി, പിന്നെ അന്നത്തെ BGM കോളേജ്, അതായത് ബാസൽ ജർമ്മൻ മിഷൻ കോളേജ്, 1919 ശേഷം അത് മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടത്തേക്ക് ഉള്ള ഒരു പാത, ഒരു പ്രധാനപ്പെട്ട ഒരു സഞ്ചാര പാതയാണ്. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആ ഒരു റോഡ് പോകുന്നത്. പിന്നെ ഈ മാനാഞ്ചിറയുടെ പരിസരത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, കുറച്ചപ്പുറത്ത് ക്രൗൺ തിയേറ്റർ ഉണ്ട്, ഇപ്പുറത്ത് കോംട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ പരിസരങ്ങളിലാണ് യൂറോപ്യൻ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ ആളുകളും ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചിരുന്നത്. ആ ഒരു പാത ഒരു വരേണ്യവർഗം അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നൊരു റോഡാണ്. കോഴിക്കോട് റോഡുകളെക്കുറിച്ച് പല പല പേരുകൾ നമുക്ക് കാണാം. ഗാന്ധി റോഡ്, അതായത് മഹാത്മാഗാന്ധി സന്ദർശിച്ചത് കൊണ്ട് വന്ന പേര്, ആദ്യം അത് ഇവാൻസ് റോഡായിരുന്നു, പിന്നീടാണത് മഹാത്മാഗാന്ധി റോഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ റാംമോഹൻ റോഡ്, നമ്മുടെ ആദ്യത്തെ ആധുനിക ഇന്ത്യക്കാരൻ എന്ന് രാമചന്ദ്രക ഗുഹയൊക്കെ വിശേഷിപ്പിക്കുന്ന രാജാ റാംമോഹൻ റായുടെ സ്മരണക്ക് നാമകരണം ചെയ്യപ്പെട്ട റോഡ്. പിന്നെ ആനിയോൾ റോഡ്, ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആനി ബെസൻറ്റിൻ്റെ സ്മരണക്ക്. എം അലി റോഡ്, അരവിന്ദ് ഘോഷ് റോഡ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ സജീവമാവുകയും പിന്നീട് സന്യാസിയായി മാറുകയും ചെയ്ത അരവിന്ദ് ഘോഷ് റോഡ്, അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ടോ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തികളുടെ പേരിൽ റോഡുകൾക്ക് നാമകരണം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം. കോഴിക്കോട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ പണിക്കർ റോഡ്, അദ്ദേഹം ഒരു പേരുകെട്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അപ്പം പിന്നെ പാവമണി റോഡ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് പാവമണി, കോറണേഷൻ തിയേറ്ററിന് മുമ്പ് കൂടെയുള്ള റോഡുകൾ. അപ്പോൾ ഈ പൊതു ഇടങ്ങൾ വരുന്നത്, ശരിക്ക് പൊതു റോഡുകൾ, പബ്ലിക് റോഡുകളൊക്കെ വരുന്നത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂടെയാണ്. ബ്രിട്ടീഷ് ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞു, ഒരു മുതലാളിത്ത പാതയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇവിടുത്തെ റിസോഴ്സ്, ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ഗതാഗത വാർത്താവിനിമയ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് അവരിവിടെ ഉണ്ടാക്കുന്നത്. റോഡുകൾ ഉണ്ടാക്കുന്നു, റെയിൽവേ കൊണ്ടുവരുന്നു, ഫെറി സർവീസ് വ്യാപകമായി ആരംഭിക്കുന്നു. ഇതിനു പുറമെ ആർമിയുടെ മൂവ്മെൻറ്റിനും റോഡുകൾ ആവശ്യമാണ്. ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് മൈസൂരും കോഴിക്കോടായിട്ടുള്ള റോഡ് ഗതാഗതം ആരംഭിക്കുന്നത്. അതിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെന്റ്സിൽ നിന്നാണ് റോഡുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത്.
1: ബഹുസ്വരതയിലൂന്നിയ സാമൂഹ്യ ഘടനയെ ഒരളവ് വരെ പരിപോഷിപ്പിക്കാൻ സാമൂതിരി രാജാക്കന്മാർ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങൾ കോഴിക്കോട് എന്ന കച്ചവട നഗരത്തിന്റെ ബലവത്തായ അടിത്തറയായി തീർന്നു. അപ്പോഴും പൊതു ഇടങ്ങളിൽ സ്വതന്ത്രരായി സഞ്ചരിക്കാനുള്ള സൗകര്യവും ഇടപഴകാനുള്ള അവസരവും കുറവായിരുന്നു. ആധുനികതയിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്.
0: 1765-66 കാലഘട്ടത്തിലാണ് ഹൈദരാലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് കുറേ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. സാമൂതിരിയുടെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊസഷൻസ് ആണ്, ഘോഷയാത്രയാണ്. ഘോഷയാത്ര ഒരു തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ്. അതായത് സാമൂതിരിയുടെ രാജ്യത്ത് സാമൂതിരിയും സാമൂതിരിയുടെ ആശ്രിതരും ചേർന്ന് ഒരു ഘോഷയാത്ര നടത്തുന്ന, അത് ചെറുതും വലുതും ആയിട്ടൊക്കെ ഉണ്ട്. വളരെ സൂക്ഷ്മമായ വിവരണങ്ങൾ ഗ്രന്ഥവിരി രേഖകളിൽ നമുക്ക് കാണാം. മഹാഭൂരിപക്ഷം പേരുടെയും സാമൂഹിക ചലനങ്ങൾ പരിമിതപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സാമൂതിരിയുടെ വാസസ്ഥലം ഉണ്ടായിരുന്ന മാനാഞ്ചിറയും അതിൻ്റെ ചുറ്റും തന്നെ ആയിരിക്കണം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പാളയത്തു നിന്ന് തളീക്ഷേത്രം വഴി, ചാലപ്പുറം വഴി, മാങ്കാവ്, ആഴ്ചവട്ടം മാങ്കാവൊക്കെ എത്തിച്ചേർന്നൊരു വഴി, അതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. മറ്റൊന്ന് സാമൂതിരിയുടെ പാളയത്തിൽ നിന്ന് കുറ്റിച്ചിറയിലേക്ക് പോകുന്ന വഴി. ഈ രണ്ട് ഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് സാമൂതിരിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണേണ്ടത്. കാരണം ഈ കുറ്റിച്ചിറ മുതൽ ഇവിടെ വരെ ഉണ്ടായിരുന്നത് മുസ്ലിം വ്യാപാരികളാണ്. അവരുടെ പിന്തുണ നേടിയെടുക്കാനും ചാലപ്പുറം ഒരു വിദ്യാ കേന്ദ്രമായിരുന്നു എന്നാണ് പൊതുവെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്തെ ആളുകളിൽ സാമൂതിരിയുടെ ആശ്രിതരും അവരെ രണ്ടുപേരുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് രണ്ട് തെരുവുകളിൽ അല്ലെ രണ്ട് പാതകളിലുള്ള ആളുകളുടെയും പിന്തുണ നേടിയെടുത്തതാണ് സാമൂതിരിക്ക് ഒരു 600 കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ കോഴിക്കോടിനെ കേന്ദ്രമാക്കി രാഷ്ട്രീയാധിപത്യം നിലനിർത്താൻ സാധിച്ചതെന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത്.
1: ഒരു നഗരമെന്ന നിലയിൽ കോഴിക്കോട് പരിണമിച്ചതിന്റെ പശ്ചാത്തല അന്വേഷണം പങ്കെടുത്തത് പ്രൊഫസർ MC വസിഷ്ഠ്.
2: ഒരു തെരുവിന്റെ കഥ.

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പൻ പാവങ്ങാട് കോഴിക്കോട്.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
0: അപൂർവ ഗാനം.
7: യോ ബോയ്സ്, ഐ ആം സിംഗിംഗ് സോങ്.
8: ധനുഷ് പാടിയ വൈദീസ് കൊലവരി ഡി 2012 പുറത്തിറങ്ങിയ 3 എന്ന ചിത്രത്തിലെ ഗാനമാണ്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകിയ ഈ പാട്ട് പുറത്തിറങ്ങിയ ഉടൻ തന്നെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വൻ തരംഗമായി മാറി. ഈ പാട്ടിന്റെ പ്രധാന പ്രത്യേകത അതിന്റെ ലളിതമായ വരികളും തമാശ നിറഞ്ഞ തമിഴും ഇംഗ്ലീഷും ചേർന്ന സംസാര ഭാഷാഭാവമാണ്. സാധാരണ പ്രണയവേദനയെ പോലും വളരെ ലഘുവും രസകരവുമായ രീതിയിൽ അവതരിപ്പിച്ചതിനാൽ ഇത് എല്ലാ പ്രായക്കാരെയും ആകർഷിക്കുകയുണ്ടായി. മാത്രമല്ല, യൂട്യൂബിൽ 100 മില്യൺ കാഴ്ചക്കാരെ നേടിയ ആദ്യ ഇന്ത്യൻ മ്യൂസിക് വീഡിയോ കൂടിയാണ് ഇത്. ജൂലൈ 28 തമിഴ് നടനും സംവിധായകനും ഗായകനുമായ ധനുഷിന്റെ ജന്മദിനം.

0: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഏതെങ്കിലും
1: കുറഞ്ഞെടുക്കല്ലേ? അന്ന് വേണ്ട, ഉമ്മക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി. ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
7: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
10: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
9: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
10: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
11: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
12: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
13: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
12: ഇനി കാഴ്ച ക്ലിയർ ആകും.
13: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
14: വായ്പ അനുവദിക്കുന്നതിനായി നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുക്കണം. നമുക്ക് പരിചിതമായ ഒരു വാചകമാണിത് അല്ലേ? അപേക്ഷാ ഫോറം. ഫോം എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇതിലെ ഈ ഫോറം. അപേക്ഷാ ഫോം അഥവാ ആപ്ലിക്കേഷൻ ഫോം ആണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോം, FORM, ഫോം. ശ്രദ്ധിക്കുക, ആർ സൈലന്റ് ആണ്. ഫോം. ഫോം എന്നാൽ രൂപം, അവസ്ഥ, മാതൃക, ആകൃതി. ടു ഫോം എന്നാൽ രൂപം കൊടുക്കുക, രൂപീകരിക്കുക. TO2FORM, ഫോം. വായ്പ അനുവദിക്കുന്നതിനായി നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫോം ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഫോർ ദ ലോൺ ടു ബി സാങ്ഷൻഡ്. ആപ്ലിക്കേഷൻ ഫോം ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഫോർ ദ ലോൺ ടു ബി സാങ്ഷൻഡ്. Applicants should send the completed application form to the address given below. Abhekshakar poorippicha abhesha form thaazhe koduthirikkunna vilasathil aikkuka. Applicants should send the completed application form to the address given below. Form enna padam upayogichulla edanum chila sentences koodi kettalo. That object does not have a definite ഫോം. ആ സാധനത്തിന് ഒരു കൃത്യമായ രൂപം അഥവാ ആകൃതി അഥവാ ഷേപ്പ് ഇല്ല. ദാറ്റ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഫോം. രാജു ഇസ് ഇൻ ഗ്രേറ്റ് ഫോം. ഹി ഹാസ് ഹിറ്റ് ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ് ഇൻ ഓൾ ഹിസ് ലാസ്റ്റ് 3 മാച്ചസ്. രാജു മികച്ച ഫോമിലാണ്, അല്ലെങ്കിൽ രാജു വളരെ മികച്ച അവസ്ഥയിലാണ്. അതായത് രാജു മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 3 മാച്ചുകളിലും അയാൾ തുടരെ തുടരെ സെഞ്ചുറികൾ അടിച്ചിരിക്കുന്നു. രാജു ഇസ് ഇൻ ഗ്രേറ്റ് ഫോം. ഹി ഹാസ് ഹിറ്റ് ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ് ഇൻ ഓൾ ഹിസ് ലാസ്റ്റ് 3 മാച്ചസ്. സ്റ്റാൻഡപ്പ് സ്റ്റുഡൻസ്, പ്ലീസ് ഫോം എ സർക്കിൾ. കുട്ടികളെ എഴുന്നേൽക്കൂ, ദയവായി ഒരു വൃത്തം രൂപീകരിക്കൂ അഥവാ വൃത്താകൃതിയിൽ നിൽക്കൂ. Stand up students, please form a circle. Form a sentence using the words given. കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കുക. Form a sentence using the words given. MOULD, mold, അഥവാ അച്ച് എന്ന അർത്ഥമുള്ള

0: ഫോമ എന്ന ലാറ്റിൻ പദമാണ് ഫോം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉറവിടം. ഇനി ഫോറം എന്ന വാക്കിലേക്ക് തിരിച്ചുപോയാലോ. ലെറ്റ് ഇസ് ഗെറ്റ് ബാക്ക് ടു ദ വേർഡ് ഫോറം. ഇംഗ്ലീഷിൽ ഫോറം എന്ന വാക്കിന് വേദി എന്നാണ് അർത്ഥം. ആശയങ്ങളും ചിന്തകളും ആളുകളുമായി പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഒക്കെയുള്ള വേദി. ഫോറം, FORUM, ഫോറം. ലിറ്റററി അസോസിയേഷൻസ് ഇൻ സ്കൂൾസ് ആർ അൻ ഐഡിയൽ ഫോറം ഫോർ ചിൽഡ്രൻ ടു പോളിഷ് ദ ലിറ്റററി ടാലൻസ്. കുട്ടികളുടെ സാഹിത്യപരമായ കഴിവുകൾ മിനുക്കിയെടുക്കുന്നതിന് ഉത്തമ വേദിയാണ് വിദ്യാലയങ്ങളിലെ സാഹിത്യ സമാജങ്ങൾ. ലിറ്റററി അസോസിയേഷൻസ് ഇൻ സ്കൂൾസ് ആർ അൻ ഐഡിയൽ ഫോറം ഫോർ ചിൽഡ്രൻ ടു പോളിഷ് ദ ലിറ്റററി ടാലൻസ്. ദ വേർഡ് ഫോറം ഇസ് ഓൾസോ ഓഫ് ലാറ്റിൻ ഒറിജിൻ. ഫോറം എന്ന വാക്കും ലാറ്റിനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്.
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ ഇ.കെ.
6: മഞ്ഞപ്പിത്തം പൊതുവെ ഒരു വളരെ മൈൽഡായിട്ടുള്ള രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. മഞ്ഞപ്പിത്തം എ ടൈപ്പ്, പല ടൈപ്പ് ഉണ്ട്, A, B, C, D ടൈപ്പുകളുണ്ട്. അതിൽ ഈ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത്. ഈ മഞ്ഞപ്പിത്തത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കണ്ണിൽ വരുന്ന മഞ്ഞ, അത് വരുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തുടക്കത്തിൽ പനിയും അതുപോലെ തന്നെ ബോഡി പെയിനും ക്ഷീണവും ഒക്കെ ആയിട്ട്, അങ്ങനെ വൊമിറ്റിങ്, വയറുവേദന, അങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. മഞ്ഞപ്പിത്തത്തിന് മഞ്ഞ നിറം വരുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പലപ്പോഴും ചില സമയങ്ങളിലെങ്കിലും ഈ മഞ്ഞ വരാതെ വെറും പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് അറിയാതെ മഞ്ഞപ്പിത്തം വന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. മഞ്ഞ വന്നാൽ ശരിയാണ്, നമുക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മഞ്ഞ നിറം വരുന്നതിന് മുമ്പ് പനി വരുമ്പോൾ അമിതമായിട്ട് പനിക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക, അതിൻ്റെ കാരണങ്ങൾ അറിയുന്നില്ലെങ്കിൽ വേണ്ടാതെ അനാവശ്യം മരുന്നുകൾ സ്വയം കഴിക്കാതിരിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ പനിയൊക്കെ വരുമ്പോൾ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ലവണ്ണം വെള്ളം കുടിക്കുക, അതൊക്കെ ഒരു ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ ചെയ്യാവുന്നത്. അസുഖം കൂടി വരുമ്പോൾ തീർച്ചയായും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ചിലതിന് ഇഞ്ചക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് ഐ വി ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൽ വേറൊരു പ്രധാന പ്രശ്നം വരുന്നത് രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതിൽ നമ്മൾ INR, PTINR ഒക്കെ കൂടി ബ്ലീഡിങ് വരുന്നത്, അത് ലിവറിൻ്റെ പ്രവർത്തനം മോശമാവുന്നതിൻ്റെ സൂചനയാണ്. ലിവറിൻ്റെ എൻസൈംസ് കൂടും, അതിൻ്റെ കൂടെ ഈ ലിവറിൻ്റെ പ്രവർത്തനം മോശമാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം ബാധിക്കുന്ന ഒരു ടെസ്റ്റ്, ഒരു കാര്യത്തിൻ്റെ ടെസ്റ്റ്, അത് എലിവേറ്റഡ് ആവും INR ഒക്കെ. ആ സമയങ്ങളിൽ നമ്മൾ വൈറ്റമിൻ കെ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ കൊടുക്കുക, അതിനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത്. പിന്നെ കൂടുതലാവുമ്പോൾ പുതിയ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വളരെയധികം കൂടുമ്പോൾ ലിവർ ഫെയിലറൊക്കെ അടിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ വരെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം മഞ്ഞപ്പിത്ത ടൈപ്പിന്. പക്ഷേ അതിൽ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസ് ചെയ്ത് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഡോണർ കിട്ടണം, ഒരാൾക്ക് പറ്റുന്ന ഡോണർ ആയിരിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായി രോഗിയെ സ്റ്റേബിളാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്കൊക്കെ കടക്കാൻ പറ്റൂ. പലപ്പോഴും ആ ഒരു ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് രോഗം മൂർച്ഛിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ രോഗി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, അതിന് പുതിയൊരു ട്രീറ്റ്മെൻറ്റും കൂടി, പ്ലാസ്മ എക്സ്ചേഞ്ച് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും കൂടെ ഇപ്പം വരുന്നുണ്ട്. മഞ്ഞപ്പിത്തം പല ടൈപ്പുണ്ട്, A, B, C, D ടൈപ്പുകളുണ്ട്. അതിൽ ഈ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത്. അപ്പോൾ തീർച്ചയായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട, അല്ലെങ്കിൽ ശുചിത്വം പാലിച്ചാൽ ഒരു പരിധിവരെ തടയാവുന്ന ഒരു രോഗമാണ്. അത് വെള്ളത്തിലൂടെയാണ് പൊതുവെ പല സ്ഥലത്തും വെള്ളത്തിലൂടെയാണ് പഠനമായിട്ട് പറയപ്പെടുന്നത്.

0: അതിൽ ചിലർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിലും അപൂർവമായിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്, വലിയ ആൾക്കാരുടെ ഇതിലും സംഭവിച്ചിട്ടുണ്ട് മരണം. അപ്പോൾ തീർച്ചയായും വെള്ളത്തിൻ്റെ ശുചിത്വം, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചായറ്റിയിട്ട് കുടിക്കുക, ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് ശുചിയായിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അത് ആണ് നമ്മൾ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഹോട്ടൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ഹോട്ടൽ നടത്തുന്നവരും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഭക്ഷണം കൊടുക്കുന്നത് വളരെ ശുചിയായിട്ടുള്ള, അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം, അല്ലെങ്കിൽ അവർ കിട്ടുന്ന സോഴ്സ് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് ശുചിയായിട്ടുള്ള സ്ഥലത്തു നിന്ന് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതൊക്കെ അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളമാണ് അവർ കുടിക്കുന്നത്. പക്ഷേ പലപ്പോഴും അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുമ്പോഴൊക്കെ അവർക്കത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ നിയന്ത്രണങ്ങൾ വേണം. കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി ഭക്ഷണവും ജ്യൂസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇത് ഒരു പരിധിവരെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു.
1: മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാം, ഇതേക്കുറിച്ച് ഡോക്ടർ സുരേഷ് കുമാർ ഇ.കെ. സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: ജ നല്ല മനുഷ്യനാവാൻ നോക്ക് എന്ന നാടകത്തിനു വേണ്ടി മച്ചാട് വാസന്തി പാടിയ ഗ്രാമഫോൺ ഗാനം.

0: കരുകുല കൊത്തി മുറിക്കാൻ ഇന്നങ്ങോട്ട പാറണു, ഇന്നങ്ങോട്ട പാറണു.
1: നിങ്ങൾ കേട്ടത് ജി നല്ല മനുഷ്യനാവാൻ നോക്കുകയെന്ന നാടകത്തിന് വേണ്ടി മച്ചാട് വാസന്തി പാടിയ ഗ്രാമഫോൺ ഗാനം.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
3: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
7: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
3: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
7: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
8: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
9: പക്ഷെ ഇപ്പോ മൈജി ലാഭ മഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
8: അതെ, മൈജി ലാഭ മഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
9: കൂടെ മൈജി സൂപ്പർ ഇഎംഐ, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ മാലിന്യ ചാക്കിൽ പെരുമ്പാമ്പിനെ കെട്ടിവെച്ച സംഭവം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ. 2017 ഹരിത കേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച ഈ സംവിധാനം ശുചിത്വ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ നിരവധി വെല്ലുവിളികളും ഹരിതകർമ്മസേന നേരിടുന്നുണ്ട്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ആദ്യം മാലിന്യമുക്ത നവകേരളം കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ.
2: കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി നഗരസഭയിൽ ഈ അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന മിനി MCFൽ അത് ഒരു കെട്ടിനകത്ത് ഒരു പെരുമ്പാമ്പിനെ കെട്ടി അതിനകത്ത് കൊണ്ടുവച്ചു. യഥാർത്ഥത്തിൽ നമ്മളുടെ ആളുകളുടെ പൗരബോധം, ഇപ്പോൾ എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ ഒരു 90% ആളുകളും നല്ല മനസ്സുള്ള നന്മയുള്ള ആളുകളാണ്. പക്ഷേ ഒരു 10% ആളുകൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികൾ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോഴും ഇവിടെ കൊയിലാണ്ടിയാണെങ്കിൽ ഈ ഇതിന്റെ തൊട്ട് മുമ്പ് മറ്റൊരു പഞ്ചായത്തിൽ സംഭവിച്ചിരിക്കണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ വിസർജ്യം കെട്ടി അതിനകത്ത് കൊണ്ടുവച്ചു. പല സ്ഥലങ്ങളിൽ നമ്മളുടെ ഈ റോഡ് അരികിലൊക്കെ ഇത് സൂക്ഷിക്കുന്നതിന് ജൈവം അജൈവം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ഛർദിലുകൾ ബസിന്റെ അകത്തു നിന്നൊക്കെയുള്ള ഛർദി അതിനകത്ത് കെട്ടിയിടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹരിതകർമ്മസേന ഇത് കൈകൊണ്ട് ഇതെടുക്കുന്ന സമയത്ത് ഈ കെട്ടഴിക്കുമ്പോൾ ഈ ഛർദിലാണ് തന്നെ വരിക. അപ്പോൾ ആളുകൾ ധരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കുട്ടികളുടെ വിസർജ്യമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് യഥാസ്ഥാനങ്ങളിൽ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ജൈവം അജൈവം എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ അജൈവ മാലിന്യങ്ങളുടെ അകത്ത് ജൈവം ഇടുക എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ നമ്മളുടെ ഇത്തരത്തിലുള്ള മനസ്സുള്ള ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 50 രൂപയാണ് മാസത്തിൽ യൂസർ ഫീ ആയിട്ട് ആളുകൾ കൊടുക്കുന്നത്. ആ 50 രൂപ എന്ന് പറയണത് ഒരു ദിവസം നമ്മളൊരു 1.5-2 രൂപ പരമാവധി വന്നാൽ 2 രൂപ ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ മാറ്റുന്ന തുകയാണ്. ഒരു ദിവസത്തെ മത്സ്യം വാങ്ങാൻ നമ്മൾ 100-150 രൂപയൊക്കെ ചെലവാക്കുന്ന ആളുകളാണ്. ഒരു മാസം അവരുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഷോപ്പിലുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊടുക്കുന്നതിന് 50 രൂപയാണ് കൊടുക്കുന്നത്. അതുപോലും കൊടുക്കാത്ത ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അറിയണം, ഇത് നമ്മുടെ കേരളത്തിൽ ഈ ഓരോ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഈ അജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ ഈ ഹരിതകർമ്മസേന തരംതിരിച്ച് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ നമ്മളുടെ ചുറ്റിലുമുള്ള തോടുകളും പുഴകളും അരുവികളും കടലും എന്തുമാത്രം മലീമസമാകുമായിരുന്നു. എത്ര ടൺ പ്ലാസ്റ്റിക്കുകളും എത്ര ടൺ മാലിന്യങ്ങളുമാണ് അടുത്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളിൽ ഇനിയും വലിയ ബോധവൽക്കരണം നമ്മളുടെ ഈ മാലിന്യ സംസ്കരണത്തിന് വരണം. അതൊരു സംസ്കാരമായിട്ട് മാറേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജോലിയും കുറഞ്ഞ വേതനവും പലപ്പോഴും സുരക്ഷിത

0: സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടുകളിലെ ഇടപെടലുകളും മാലിന്യ സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഹരിതകർമ്മസേന പ്രവർത്തകരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറി അജിത മലോൻ:
1: ഞങ്ങൾ രാവിലെ 9 മണിക്കാണ് വീട് കയറാൻ പോകുന്നത്. രണ്ടാൾ കൂട്ടിട്ടാണ്, 20 വീടാണ് ഒരാൾ കയറേണ്ടത്. ഞാൻ ഈ അടുത്ത വീട് കയറുമ്പോ എന്റെ അടുത്ത തൊട്ടടുത്ത വീട്ടിലാണ് എന്റെ അപ്പുറം വരുന്ന മറ്റൊരാളായി കയറുക. ഇപ്പൊ എല്ലാരും സാധനം തരലുണ്ട്, പക്ഷെ അധികം വീടും സെഗ്രിയേഷൻ ചെയ്ത് വെക്കലില്ല. ഞാൻ തന്നെ പോയിട്ട് സെഗ്രിയേഷൻ ചെയ്യാന്ന് 8 എണ്ണമായിട്ട് ഞാൻ തരംതിരിച്ചെടുക്കുന്നുണ്ട്. HM വേറെ, PP വേറെ, PP പ്രിന്റ് വേറെ, മിൽക്ക് വേറെ, ഓയിൽ വേറെ, LD1 വേറെ, അങ്ങനെയുള്ള 10 ഐറ്റായിട്ടാണ് ഞാൾ വീടിന്ന് തിരഞ്ഞെടുക്കുക. പക്ഷെ ചില വീടുകാര് പ്രിന്റ് പോലത്തതൊക്കെ വേറെ വെക്കൂ, ഈ വെള്ള കളറുകളൊക്കെ വേറെ വെക്കും. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് തിരിഞ്ഞെടുക്കും. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചായിട്ട് ഇട്ട് വെക്കുക. അപ്പൊ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, സമയവും പിടിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് 20 വീടാണ് കയറേണ്ടത്. ആ പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സാലറിയും കൂടി ആവുള്ളൂ അതിൻ്റെ അകത്തുനിന്ന്. ഞങ്ങളെ ദിവസക്കൂലിയും കൂടി അതിൻ്റെ അകത്തുനിന്ന് ആവുള്ളൂ. ഒരു മാസത്തേക്കുള്ള പരമാവധി ഓളോട് തരണം എന്നറിയൂ. ചില വീട്ടുകാരാണ് ഒരു മാസം തന്നാൽ ഒരു മാസം തരികയില്ല. പല വാർഡിൽ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സാലറി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഒരു ദിവസത്തെ സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശതമാനം അനുസരിച്ചാ വീടുകളിൽ നിന്ന് റിസർഫി കളക്ഷൻ വാങ്ങിക്കഴിഞ്ഞാല് വീടുകളിൽ നിന്ന് 50% താഴെ വരുന്നവർക്ക് ഞങ്ങൾ 350 രൂപ വെച്ചാണ് നടുവണ്ണൂർ പഞ്ചായത്ത് കൊടുക്കുന്നത്. 50 മുതൽ 64 വരെ കിട്ടിക്കഴിഞ്ഞാല് 400 രൂപ, 75 മുതൽ 100 വരെ കിട്ടിക്കഴിഞ്ഞാല് 500 രൂപയാണ് കൊടുക്കുന്നത്. അതില് വീടുകളിൽ നിന്ന് 80% മുകളിലായവർക്ക് ഇൻസെന്റീവായിട്ട് 1000 രൂപയും കൊടുക്കൂ. 90% മുകളിലായവർക്ക് ഇൻസെന്റീവായിട്ട് 2000 രൂപയും കൊടുക്കും. കൂട്ടണം ഞങ്ങൾ പറയുന്ന 700 രൂപയാക്കിയിട്ട് 22 ദിവസം തൊഴിലിനാക്കാന്നുള്ളതിലാ. ചിലപ്പോ ഞങ്ങള് കുപ്പിച്ചില്ലൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ കാല് മുറിയും, അന്നേരം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. പിന്നെ ഈ തിരിയുന്ന സമയത്ത് നമുക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഭയങ്കര ഒരു ഇതുപോലെ വരും, ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മള് തിരിയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
0: പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് മാലിന്യങ്ങളെ കൃത്യമായും തരംതിരിക്കേണ്ടതുണ്ട്. അവയെ പ്രത്യേകം പ്രത്യേകമായി തന്നെയാണ് സംസ്കരിക്കേണ്ടതും. കോഴിക്കോട് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മണാശേരി ശ്രദ്ധയോടെ:
2: മാലിന്യം തരംതിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും പ്രാഥമിക ഉത്തരവാദിത്വമാണ്. കാര്യം നമുക്കത് തരംതിരിച്ചാൽ മാത്രമേ അത് റീസൈക്ലിംഗ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഉപകാരപ്രദമാവുള്ളൂ, അത് വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുള്ളൂ. ഒരു കാരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ തന്നെ പലതരം കവറുകളുണ്ട്. മൾട്ടി ലെയർ കവറുകളുണ്ട്, ഇപ്പൊ കുർക്കുറെ ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ തീർക്കുമ്പോൾ 2 തരം കവറുകൾ, മിൽമയുടെ പാക്കറ്റ് കവറുകൾ വേറൊരു തരത്തിലാണ്, തുണി ഷോപ്പ് നിന്ന് വാങ്ങുന്ന കവറുകൾ വേറൊരു തരത്തിലാണ്. ഇതൊക്കെ വിവിധ ഗ്രേഡഡ് കവറുകളാണ്. അപ്പൊ ഇതിനെ തരംതിരിച്ച് കൊടുത്താൽ മാത്രമാണ് ഒരു റീസൈക്ലർക്ക് റീസൈക്ലിംഗിന് കൊണ്ടുപോകാൻ കഴിയുക. തന്നെ പോലെ അത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ വന്ന് പാഴ്വസ്തു വ്യാപാരികൾ ശേഖരിക്കുന്ന കാര്യങ്ങളുമല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പലതരം കവറുകളാണ് വരുന്നുണ്ടാവുക. പാല് വാങ്ങുന്ന കവർ ഉണ്ടാവും, മീൻ വാങ്ങുന്ന കവർ ഉണ്ടാവും, ചായപ്പൊടിയുടെ കവർ ഉണ്ടാവും, ഹോർലിക്സിന്റെ കവർ ഉണ്ടാവും, മിഠായി കവറുകൾ ഉണ്ടാവും, പലതരം കവറുകൾ ഉണ്ടാവും. എന്നാൽ ഈ പലതരം കവറുകളും പല സ്റ്റൈലിലുള്ളതാണ്. LD, PP, HM എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് പാലിന്റെ കവറും മീനിന്റെ കവറും ഒക്കെ ഒരു സ്റ്റൈലിൽ പോകുന്നതാണ്. എന്നാൽ തുണിയൊക്കെ വാങ്ങുന്ന ഒച്ചപ്പാടുണ്ടാവുന്ന കവർ ഉണ്ട്, ശബ്ദം ഉണ്ടാവും, പടമ്പ, അത് PP കവറാണ്, അത് വേറൊരു സ്റ്റൈലാണ്. ചോക്ലേറ്റ് വാങ്ങുന്ന രണ്ട് ഭാഗത്തും 2 തരം കവറുള്ള കവറുകൾ കാണാം. അത് മൾട്ടി ലെയർ കവറുകളാണ്. അത് സ്വാഭാവികമായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പോലും പാടാണ്. അത് സിമെന്റ് ഫാക്ടറികളിൽ കൊണ്ടുപോയി റിജക്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീടുകളിൽ വരുന്ന വിവിധ തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ LD, PP, HM തുടങ്ങിയ കവറുകളൊക്കെ വിവിധ സ്റ്റാൻഡേർഡിലും വിവിധ ഗ്രേഡിലുള്ളതിനെ തരംതിരിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിലാണ് നിലവിൽ ഹരിതകർമ്മസേന വ്യാപൃതരായിരിക്കുന്നത്. കാരണം വീട്ടുകാരും തരംതിരിച്ച് കൊടുക്കാറില്ല പൊതുവെ. ആ സാധനങ്ങൾ ഹരിതകർമ്മസേനയുടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് MCF, MRF എന്ന് പറയുന്ന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് തരംതിരിക്കുന്ന പ്രവർത്തനത്തിലാണ് ആളുകൾ വ്യാപൃതരാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വൃത്തിയുള്ളത് തരിപ്പിക്കാൻ ഉപയോഗപ്രദമാവുന്ന തരത്തിൽ കൊടുക്കേണ്ടത്, ഇത് റീസൈക്ലിംഗിന് കൊടുക്കാനോ വില കിട്ടുന്നത് മറ്റ് വ്യാപാരികൾക്ക് റീസൈക്ലിംഗിന് ഉപയോഗിക്കാനൊക്കെ ഉപയുക്തമാവുന്നതും ഉപകാരമാവുന്നതും കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ആളുകൾ മാലിന്യം വൃത്തിയുള്ളതാക്കി കവറൊക്കെ കഴുകി ഉണക്കി തരംതിരിച്ച് തന്നെ ഈ കവറിൽ നിക്ഷേപിക്കേണ്ടതും അല്ലെ തരംതിരിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ ആളുകൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്.
0: മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നിശ്ചയിക്കുന്ന യൂസർ ഫീ നൽകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. അത് നിയമപരമായ ബാധ്യത കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോഴിക്കോട് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ്:
3: ഇന്ത്യൻ ഭരണഘടനയുടെ 51A കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി 11 ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയിൽ ഒന്നാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത്.

0: അത് ഇന്ത്യൻ ഭരണഘടനയുടെ Article 21 പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈബർട്ടി, മാലിന്യമുക്തവും വൃത്തിയുള്ളതുമായ ചുറ്റുപാട് ജീവിക്കുവാനുള്ള അവകാശം മൗലിക അവകാശമാണ് എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനക്ക് കൈമാറുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന യൂസർ ഫീ നൽകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും, അതേ തുടർന്ന് പുതിയ കരമാലിന്യ പരിപാലന ചട്ടങ്ങൾ 2026 പ്രകാരം കേന്ദ്ര ഗവൺമെന്റും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ഇതുപ്രകാരമുള്ള ഉത്തരവുകൾ നിലവിൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ തീർച്ചയായും മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു സഹായിയാണ്, സംവിധാനമാണ്, ഒരു സർക്കാർ സംവിധാനമാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ. അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. അവര് ഈ ശേഖരിച്ച ജൈവമാലിന്യങ്ങൾ വേർതിരിച്ച് മൂല്യവർദ്ധിതമായി അവര് അത് കൈയൊഴിയുന്നുണ്ട്. അത് പ്രകൃതിയിലേക്ക് പോകാതെ അത് കൃത്യമായി സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. അപ്പൊ അവർക്ക് കൃത്യമായി യൂസർ ഫീ നൽകേണ്ടത് ഓരോ പൗരന്റെയും ഓരോ വീട്ടുകാരന്റെ ചുമതലയാണ്. ഇനി ഒരു വീട്ടുകാരൻ ഇത് നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, കൃത്യമായി 3 തവണ ഒരു വീട്ടുകാരൻ ഇത് നൽകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്തിലെ വസ്തുനികുതി അടക്കുന്നതിനെ വസ്തുനികുതി തിരിച്ചെടുക്കുന്നതിന്റെ അതേ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ RR നടപടിയിലൂടെ പോലും നമുക്ക് ഈ പണം ഈടാക്കാൻ കഴിയുന്നതാണ്. യൂസർ ഫീ നൽകേണ്ട ചുമതല വീട്ടുകാർക്കുണ്ട് എന്ന് കൃത്യമായ ഉത്തരവുകൾ നമുക്ക് ലഭ്യമാണ്. അവരുടെ യൂസർ ഫീ നൽകാനുള്ള ചുമതലയിൽ നിന്നും ആരെങ്കിലും ബോധപൂർവം വഴിമാറി നടക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അധികാരമുണ്ട്.
1: ഹരിതകർമ്മസേനാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെ തൊഴിൽപരമായും സാമൂഹികമായും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ന്യായമായതും സ്ഥിരതയുള്ളതുമായ വരുമാനം ഉറപ്പാക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും ആരോഗ്യ പരിരക്ഷയും അവർക്ക് നൽകേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന മുന്നണി പോരാളികൾ എന്ന നിലയിൽ അവരുടെ തൊഴിൽ സുരക്ഷയും സാമൂഹിക അന്തസ്സും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ സത്വര നടപടികൾ വേണം. ഒപ്പം മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം MK ദിലീപ്.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: കോട്ടക്കൽ ആര്യവൈദ്യശാല, കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
6: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
5: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
6: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടോ, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
5: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായ റോഡ്, കോഴിക്കോട്.
6: ഫോൺ 9188920156.
7: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
7: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
8: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: نیما سنگل، ہر پل چندن کا احساس.
1: نورا ہاؤس لونز ریاگ پراگم സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ആനന്ദഭൈരവി എന്ന രാഗത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ജി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണിത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം, അതുപോലെ കാകളി നിഷാദം എന്നീ സ്വരസ്ഥാനങ്ങളൊക്കെ വരുന്ന ഒരു രാഗമാണ്.
1: സഗരിഗ മ പദ പ സാ നിദ പ മ ഗരി സ.
0: ഇത് നടഭൈരവി രാഗത്തിൻ്റെ ജന്യമായിട്ടും അല്ല ഖരഹരപ്രിയയുടെ ജന്യമായിട്ടും അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നടഭൈരവി രാഗത്തിൻ്റെ ജന്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഖരഹരപ്രിയയുടെ ജന്യമാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. കാരണം അവരോഹണം ഖരഹരപ്രിയയുടേത് തന്നെയാണ്. ഭാഷാംഗരാഗം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആനന്ദഭൈരവി. എന്ന് വരുന്നിടത്ത് അന്തരഗാന്ധാരം വരുന്നുണ്ട്. അതുപോലെ എന്ന് വരുന്നിടത്ത് ശുദ്ധദൈവതം വരുന്നുണ്ട്. എന്ന് വരുന്നിടത്ത് കാകളി നിഷാദവും വരുന്നുണ്ട്. ഇത്തരം രാഗ സഞ്ചാരങ്ങൾ മുഴുവനായും ഉപയോഗപ്പെടുത്തി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം നമുക്ക് തുടർന്നും കേൾക്കാം.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഒരു ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും 40-45 മിനിറ്റുകൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തി എന്ന റെക്കോർഡ് ഒരുപക്ഷെ ഇളയരാജ എന്ന സംഗീത സംവിധായകന് മാത്രം അവകാശപ്പെട്ടതാവാനാണ് സാധ്യത. 1992 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന ചിത്രത്തിലെ 8 ഗാനങ്ങൾ റെക്കോർഡ് സമയത്തിനുള്ളിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. ചിത്രത്തിൽ KS ചിത്രയും മനോയും പാടിയ ഒരു ഗാനം. ഈ ഗാനത്തിൽ ആദ്യകാല നടിയും ഗായികയുമായ ഭാനുമതിയും ആലാപനത്തിൽ ഭാഗമാകുന്നുണ്ട് എന്നത് മറ്റൊരു സവിശേഷത.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
0: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്ന മുറി നല്ല വലിപ്പമുള്ളതാണ്. ഏറ്റവും മുന്നിൽ ലൈബ്രറിയന്റെ മേശയും കസേരയും, മേശമേൽ പുസ്തക വിതരണ രജിസ്റ്റർ. വായനക്കാർ ഈയിടെ തിരിച്ചുകൊണ്ടുവന്ന 10-15 പുസ്തകങ്ങൾ അതിനടുത്തുണ്ട്. അതൊന്നും റാക്കുകളിലേക്ക് തിരികെ കയറാൻ നേരമായിട്ടില്ല. ചില ഭാഗ്യമുള്ള പുസ്തകങ്ങൾക്ക് അങ്ങോട്ട് കയറേണ്ടി വരാറുമില്ല. വായനക്കാർ അവയ്ക്കായി കാത്തിരിക്കും. മേശപ്പുറത്ത് നിന്ന് തന്നെ റാഞ്ചിക്കൊണ്ടുപോകും. ചിലതൊക്കെ ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കാറുണ്ട്. വായന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മാർക്ക് സാർ അവർക്ക് വേണ്ടി അത് മേശയ്ക്കുള്ളിലേക്ക് താഴ്ത്തി കരുതി വയ്ക്കും. ലൈബ്രറിയന്റെ സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മേശപ്പുറത്ത് കിടന്ന പുസ്തകങ്ങൾ നോക്കാതെ സാംസ നിറഞ്ഞ റാക്കുകളും അലമാരികളും ഇരിക്കുന്നിടത്തേക്ക് നീങ്ങി. ലൈബ്രറിയൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, അവിടം ഇരുട്ടായി കിടക്കുകയാണ്. ട്യൂബുകൾ തെളിഞ്ഞിട്ടില്ല. എന്നാലും മുറിയുടെ ഏറ്റവും പിന്നിലെ ജനൽ അടയ്ക്കാത്തതുകൊണ്ട് ചെറിയ പ്രകാശമുണ്ട്. റാക്കുകളുടെ മുകളിലെ തട്ടുകൾ സാംസയ്ക്ക് നന്നായി കൈ ഉയർത്തിയാലും എത്തില്ല. ചില അലമാരകൾ ചേർത്തടച്ച് പൂട്ടിയതാണ്. അതിനുള്ളിൽ എന്താണെന്ന് വ്യക്തവുമല്ല. തൊട്ടാൽ പൊടിഞ്ഞുപോകുന്ന വളരെ പഴക്കം ചെന്ന പുസ്തകങ്ങളാണെന്ന് സാംസ ഊഹിച്ചു. നിരന്തരം ആളുകൾ നോക്കുന്ന തട്ടുകളിൽ പരസ്പരം അധികം തൊടാതെ പുസ്തകങ്ങൾ ശ്വാസം വിട്ട് ഇരുന്നു. ചിലയിടത്താകട്ടെ അവ തിങ്ങി ഞെരുങ്ങിയിരുന്നു. ഏറ്റവും അറ്റത്തുള്ള റാക്കിൽ ഒരിക്കലും ആരും കൊണ്ടുപോകാത്ത പുസ്തകങ്ങളാണിരിക്കുന്നത്. സാംസ പലതവണ അവിടെ കൂടുതൽ സമയം ചെലവിട്ട് അത്തരം പുസ്തകങ്ങൾ വെറുതെ മറിച്ചു നോക്കിയിട്ടുണ്ട്. അധികം അറിയപ്പെടാത്ത മരിച്ചുപോയ മനുഷ്യരുടെ ആത്മകഥകളോ ജീവചരിത്രങ്ങളോ ആണ് മിക്കവാറും അതൊക്കെ. ചിലതിൻ്റെ പിന്നിലെ താളിൽ നോക്കിയാൽ ആരും അത് വായിച്ചിട്ടില്ലെന്ന് കാണാം. ചിലപ്പോൾ അതിൽ പറയുന്ന

ആളുകൾ ഉണ്ടായിരുന്നവരായിരിക്കില്ലെന്ന് സാംസയ്ക്ക് തോന്നി. അവർ ജീവിച്ചിരുന്നിട്ടില്ല, മറ്റാരോ അവരെ സങ്കല്പിച്ച് എഴുതിയുണ്ടാക്കിയതാണ്. നോവലോ കഥയോ എഴുതുന്നത് പോലെ എഴുതിയുണ്ടാക്കിയതിന് വിശ്വാസ്യത തോന്നാൻ അവർ വേറെ പേരുകൾ ഇട്ടതായിരിക്കും. വായനക്കാർക്ക് ആ കള്ളത്തരം മനസ്സിലായിട്ടില്ല. അതാണ് കൽപ്പിത കഥ അല്ലെന്ന് കരുതി അവരതൊക്കെ വായനക്കെടുക്കാത്തത്. സാംസ മുറിയുടെ പിന്നിലെ ജനലിനരികിലെത്തി. ഒരു പുസ്തക റാക്ക് അതിനോടടുത്താണിരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രം തിങ്ങി ഞെരിങ്ങി അപ്പുറം കടക്കാം. ഇപ്പോൾ സാംസ ഇവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല, ലൈബ്രറിയന് പോലും. വാതിലിനടുത്തു നിന്ന് അകത്തേക്ക് നോക്കുന്നവർക്ക് അതിനുള്ളിൽ ഒരു ജീവിയുണ്ടെന്ന് മനസ്സിലാകില്ല. ഒരാൾ അവിടെ എത്തി മാർക്ക് സാറിനെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഒച്ച സാംസ കേട്ടു. അയാൾ ഉള്ളിലേക്ക് എത്തി നോക്കി കാണണം. കുറേയധികം കഥകളും അതിലെ മനുഷ്യരും മൃഗങ്ങളും അവിടെ നിറഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടു കാണണം. പക്ഷേ അയാൾ സാംസയെ കണ്ടില്ല.

0: ാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഒച്ച സാംസ കേട്ടു. അയാൾ ഉള്ളിലേക്ക് എത്തി നോക്കി കാണണം. കുറേയധികം കഥകളും അതിലെ മനുഷ്യരും മൃഗങ്ങളും അവിടെ നിറഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടു കാണണം. പക്ഷേ അയാൾ സാംസയെ കണ്ടില്ല. അതിൽ അവന് കൂടുതൽ സന്തോഷവും സുഖവും തോന്നി. ഇനി പുറത്തിറങ്ങാതിരുന്നാലോ എന്നും ആലോചിച്ചു. ഇങ്ങനെ ഒരു രഹസ്യ സ്ഥലത്തിരുന്ന് വേറെ ആരെയും കാണാതെ ജീവിച്ചാലോ? സാംസ പകുതി തുറന്ന ജനൽ വഴി പുറത്തെ ലോകത്തേക്ക് നോക്കി. വീടിൻ്റെ ഇറയത്തെ പലകയടിച്ച മറയുടെ പഴുതിലൂടെയും അവനങ്ങനെ നോക്കാറുണ്ട്. ലൈബ്രറിയുടെ പിന്നിൽ ഒരു നീണ്ട പറമ്പാണ്. പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യാതെ ചെറിയ മരങ്ങളും കാടുമായി കിടക്കുന്നു. സാംസയ്ക്ക് മാർക്ക് സാർ അവസാനം വായിക്കാൻ കൊടുത്തത് ഒരു ബംഗാളി പുസ്തകത്തിൻ്റെ പരിഭാഷയാണ്. അതവൻ മുഴുവനും വായിക്കാതെ തിരിച്ചു കൊടുത്തു. മുഴുവൻ വായിച്ചോ എന്ന് മാർക്ക് സാർ ചോദിച്ചപ്പോൾ സാംസ കള്ളം പറഞ്ഞു. അയാൾക്കത് മനസ്സിലായി കാണണം. 100 പേജെത്തിയപ്പോൾ സാംസയ്ക്ക് ആ പുസ്തകം മടുത്തു. വലിയ വലിയ സംഭവങ്ങളില്ല. കഥയാണെങ്കിൽ മുന്നോട്ട് നീങ്ങുന്നില്ല. അതിൽ സാംസയെക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവൻ തൻ്റെ വീടിന് പിന്നിലെ പറമ്പിൽ നിന്ന് അത് വേറൊരു ലോകമാണെന്ന് ഭാവന ചെയ്യും. ഒരു ചെറിയ അമ്പും വില്ലും പിടിച്ച് വലിയ യുദ്ധങ്ങൾ അവിടെ ചെയ്യും. മഹാഭാരത യുദ്ധമൊക്കെ അവൻ്റെ പറമ്പിലാണ് നടന്നത്. ജനൽ വഴി നോക്കിയപ്പോൾ സാംസയ്ക്ക് ആ നോവലിലെ കുട്ടി കളിച്ച പറമ്പ് അതാണെന്ന് തോന്നി. അത് ഒന്നുകൂടി വായിക്കാനെടുക്കണമെന്നും തോന്നി.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ.
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഠാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം വണ്ണിന്റെ വിജയമുൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. NDA പ്രതിവാര തന്ത്ര രൂപീകരണ യോഗം മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ മിലൻ ചേരാറ്. അടുത്ത മാസം 25 മുതൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാം നിരോധിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഗവൺമെന്റ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ഇന്നലെ അക്രമസംഭവങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബമുന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം A അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറന്റ് കോടതി പുറപ്പെടുവിച്ചു. താമരശ്ശേരി ചുരം മാലിന്യം മുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം ഇന്ന് രാവിലെ ചുരം രണ്ടാം വളവിൽ CA കാസിം MLA ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 9 മണിക്ക്.

0: ഡോഴ്സ്, 20 years of trusted expertise in steel door manufacturing. Curas. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: സാംസ്കാരികമായും ഐതിഹ്യപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം. ഏറ്റുമാനൂർ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ഗാനങ്ങളിൽ ഭക്തിയും പ്രണയവും ഒരേ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ വരികളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് ഓപ്പോൾ എന്ന സിനിമയിലേത്. വിരഹത്തിലും പ്രണയത്തിലുമുള്ള ഒരു നിറസാന്നിധ്യമായാണ് ഏറ്റുമാനൂരപ്പനെ ഈ പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ പാട്ടിലൂടെ ഭക്തി പ്രണയ സാഫല്യത്തിനായുള്ള ഒരു പ്രാർത്ഥനയായി മാറുന്നു. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് എം ബി ശ്രീനിവാസൻ, ആലാപനം എസ് ജാനകി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ഏറ്റുമാനൂർ ആറാട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഏഴര പൊന്നാന ദർശനം. 8 ആനകളുടെ രൂപമാണ് ഈ ചടങ്ങിൽ ഉണ്ടാവുക. ഏകദേശം 2 അടിയുള്ള 7 ആനകളും 1 അടിയുള്ള 1 ആനയും ആയതുകൊണ്ടാണ് ഈ ചടങ്ങ് ഏഴര പൊന്നാന ദർശനം എന്ന് അറിയപ്പെടുന്നത്. ഭക്തിയും

വിസ്മയവും ഒത്തുചേരുന്ന ഈ ദൃശ്യം കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിലെത്തുന്നത്. അക്കരപ്പച്ച എന്ന സിനിമയിലെ ഏഴര പൊന്നാനപ്പുറത്ത് എന്നു തുടങ്ങുന്ന ഗാനമാണ് അടുത്തത്. ഭക്തിസാന്ദ്രമായ ഈ ഗാനം എഴുതിയത് വയലാർ രാമവർമ്മ, ഈണം പകർന്നത് ജി ദേവരാജൻ, ആലാപനം പി മാധുരി.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് വിജയശ്രീ രാജീവ്.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
8: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി.

0: ഡി കോഴിക്കോട്.
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
3: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
2: 28-29 കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
3: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
4: അല്പസമയത്തിനകം 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്.
2: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: രാഷ്ട്രീയവും സിനിമയും മനുഷ്യരും കാലവും. തന്റെ ക്യാമറയിലൂടെ അവയെ പിന്തുടരുന്ന യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
4: ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ DOP കീഴിലാണോ വരുന്നത്?
5: അതെ, ഡയറക്ടറിന് ഒരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ചിത്രങ്ങളാണ് വരേണ്ടതെന്നും. അപ്പോൾ സ്വാഭാവികമായി DOP സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എപ്പോഴും അവരാണ് ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്നത്. ഒരു കഥയ്ക്ക് കൃത്യമായിട്ടുള്ള ഫ്രെയിമിങ് DOP സംഭാവന തന്നെ. ലിജോ സാറിൻ്റെതായ ഒരു വ്യൂവിൽ പല ഫ്രെയിംസും ഉണ്ട് എങ്കിൽ പോലും എല്ലാ ചിത്രങ്ങളിലും DOP ആണ് മസ്റ്റ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എപ്പോഴും സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് റൺ ചെയ്യാൻ കഴിയുക.
4: ഈ ലിജോയെ പോലുള്ള ഒരു സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനാവുക എന്നുള്ള വലിയൊരു അനുഭവമാണല്ലോ.
5: തീർച്ചയായും.
4: അത് എങ്ങനെയാണ് താങ്കൾക്ക് ആ ഒരു കരിയറിൽ ഗുണം ചെയ്തിട്ടുള്ളത്?
5: ലിജോ സാറിനൊപ്പം വർക്ക് ചെയ്തതിനു ശേഷം സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ നിന്നും എന്തുകൊണ്ടൊരു സിനിമ സംവിധാനത്തിലേക്ക് ചിന്തിച്ചുകൂടാ ആവുക എന്നുള്ളതല്ല, ചിന്തിച്ചുകൂടാ ആംഗിളുകൾ പഠിക്കാൻ കഴിഞ്ഞു. അതേണക്കന്നെ വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെയും വളരെ വ്യത്യസ്തമായതാണ്. എപ്പോഴും ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിലായിരിക്കത്തില്ലായിരിക്കും ആ ഒരു ചിത്രത്തിൽ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒരു 20 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ കഴിഞ്ഞിട്ട് ആ ഒരു ചിത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് ഇങ്ങനെ ആക്കാൻ കാരണം എന്താണെന്ന് പോലും ഒരു റിസർച്ച് പോലും നടത്തേണ്ട ഒരു സാഹചര്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായി അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പോലൊരു ഡയറക്ടർ ആവാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നു.
4: മറ്റേ സിനിമകളിലെ അനുഭവങ്ങൾ എന്തായിരുന്നു?
5: ഈ വലിബന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാജസ്ഥാനാണ്. അത് നമ്മുടെ കേരളം പോലൊരു സ്ഥലമല്ല. എവിടെ ഫ്രെയിം വെച്ചു കഴിഞ്ഞാലും വളരെ വ്യത്യസ്തമായ ഫ്രെയിംസ് ആണ്. മറ്റു രണ്ട് ചിത്രങ്ങളെന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്ലോട്ട്സ് ആണ്. അപ്പോൾ അതിനും വ്യത്യസ്തമായ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായും അവിടെ നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ദാവീദ് എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആയിരുന്നു. മുന്നേ പറഞ്ഞ പോലെ മോമെന്റിന്റെ വാല്യൂ ഭയങ്കരമാണ്. ഓരോ സെക്കൻഡ്സിനും അനുസരിച്ചാണ് നമ്മൾ ക്ലിക്സ് വരുന്നത്. ഇപ്പം മുഹമ്മദ് അലിയെ പോലുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ വളരെ വൈറലായിട്ടുള്ള പല ചിത്രങ്ങളുണ്ട്. അതുപോലത്തുള്ള ചിത്രങ്ങൾ പകർത്തണമെന്ന് ചിന്തിച്ചിരുന്നു. അത്രയും പെർഫെക്ഷൻ ഒന്നും വന്നില്ല എങ്കിൽ പോലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു.
4: ഈ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്.
5: അതെ.
4: അപ്പോൾ ആ രീതിയിൽ താങ്കൾ യാത്ര ചെയ്തുകൊണ്ട് ഫോട്ടോസ് പകർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ?
5: അതെ, ഞാൻ ഒരു 2023 കോവിഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഡൽഹിയിലേക്കൊരു യാത്ര നടത്തിയിരുന്നു. സൈക്കിളിലായിരുന്നു യാത്ര നടത്തിയത്. അവിടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ മനുഷ്യന്മാരുടെയൊക്കെ ഒപ്പം അവരുടെ കൾച്ചർ പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടിയാണ് അതിലൂടെ നടത്തിയിരുന്നത്. അപ്പം അതിലൂടെ ട്രാവൽ ഫോട്ടോഗ്രാഫി എന്നുള്ള സാധനത്തെ കുറച്ച് നമുക്ക് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു വൈബ് ലിസ്റ്റ് ആണല്ലോ ഈ ട്രാവൽ പോവുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു യാത്ര ചെയ്തിരുന്നു ഡൽഹിയിലേക്ക്.
4: അതിൽ കിട്ടിയ ഏറ്റവും നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ഏതൊക്കെയായിരുന്നു? ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു?
5: അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാജസ്ഥാൻ തന്നെ ആയിരുന്നു. രാജസ്ഥാനും ഗുജറാത്തും. ഗുജറാത്തിലെ കൾച്ചർ വളരെ ഡിഫറെൻ്റ് ആണ്. ഗുജറാത്തിലെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പലതും പറഞ്ഞ് തമാശ രൂപേണ പറയാറുണ്ട്, പശുവിനെ വിഷയമാക്കിയിട്ടുള്ള പല

0: കമൻസുകളും പല രീതിയിലും വരാറുണ്ട്. പക്ഷേ അവിടെ ഈ പശുവിന് അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അത് വലിയ ഫെസ്റ്റിവലാണ്. ഞാൻ ഈ ആംഗിൾ പറയുന്നത് വെച്ചാൽ അവരുടെ ഫെസ്റ്റിവൽ ഭയങ്കരമാണ്. ഈ കാർഷിക സമയം കഴിഞ്ഞതിന് ശേഷം അതിനെ തുടർന്ന് വരുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ അവരുടെ കുടുംബം പോലെ കാണുന്ന മൃഗങ്ങളെ കൂടുതൽ ഊട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഔഷധങ്ങൾ കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടുള്ള അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട്. അങ്ങനൊരു സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. പ്രത്യേക ഒരു സ്ഥലത്ത് പേര് മറന്നു പോയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളാണ് അവിടെ ഈ ഉഴുത് മറിക്കുന്നത്. അപ്പം ഒരു ടേൺ കഴിയുമ്പോഴത്തേക്ക് കാളകൾ റെസ്റ്റിലേക്ക് പോകും. റെസ്റ്റിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൂട്ടമായി കെട്ടിയിട്ട് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചിട്ട് ഇത് ഇവരുടെ ഗ്രാമം മൊത്തം ഓടും. വളരെ വ്യത്യസ്തമായ ഒരു ആചാരമല്ല, ഒരു ഫെസ്റ്റിവൽ. ഗുജറാത്തിലാണ് ഫെസ്റ്റിവലായിട്ടാണ് ഇത് അവർ ആഘോഷിക്കുന്നത്. ഈ കാള ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവഴികളിലൂടെയും റോഡിലൂടെയും ഒക്കെ പറന്നോടുക ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഫിസിക്കലി നെക്സ്റ്റ് ടേമിലേക്ക് ഇവർ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ കുറച്ച് ചിത്രങ്ങൾ പകർത്താൻ പറ്റി. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കാളപ്പോര് പോലെ അതെനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ആക്റ്റീവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നു. ഫെസ്റ്റിവലിൽ അവർ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് ഈ പടക്കം പൊട്ടിക്കുന്നു, ഇത് ചിതറി ഓടുന്നു, അതിനൊപ്പം ജനങ്ങൾ ഓടുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. വളരെ കൗതുകമായിരുന്നു ആ ഒരു സംഭവം.
1: കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വ്യത്യസ്തമായ ഫ്രെയിമുകൾ നമ്മുടെ കൺമുന്നിൽ വരും അല്ലേ?
0: തീർച്ചയായും തീർച്ചയായും. അത് തേടി പോവുകയല്ല, നമ്മളെ തേടി വരുന്നു എന്ന് ചിലപ്പം നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്തുള്ള എല്ലാ ടെറൈൻസും കൗതുകത്തോടു കൂടിയിട്ടാണ്. ഇപ്പം ഹിമാലയൻസിലേക്ക് പോയി കഴിഞ്ഞാലും വളരെ കൗതുകമാണ്. അതിനൊക്കെ തന്നെ ഹരിയാന പോലുള്ള സ്ഥലം അല്ലെങ്കിൽ യു പി പോലുള്ള സ്ഥലമൊക്കെ എപ്പോഴും കാർഷികമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളൊരിക്കലും കാണാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഭീകരമായ ഒരു കൗതുകത ഉണ്ടാവും എന്നുള്ളതാണ് സത്യം.
1: ഫോട്ടോഗ്രാഫി എല്ലാവരും തുടങ്ങുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ്.
0: അതെ,
1: താങ്കളുടെ തുടക്കവും അങ്ങനെ തന്നെയാണ്.
0: തീർച്ചയായും മൊബൈൽ ഫോട്ടോഗ്രാഫി, കാരണം ഡിജിറ്റൽ സംവിധാനം രാജ്യത്ത് കടന്നു വന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഐ മീൻ ഞാൻ വളരെ ജൂനിയർ ആണെങ്കിൽ പോലും, വളരെ ഉപകാരപ്രദമായി എന്നുള്ളതാണ്. എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മൊബൈലിലൂടെ, അല്ലെങ്കിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ എന്നുള്ള സംവിധാനത്തിലൂടെ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് നെക്സ്റ്റ് ലെവലിലേക്ക് ക്യാമറയിലേക്ക് മാറി, പിന്നെ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് മാറി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്താൻ പറ്റി, എൻ്റെ ഒരു പ്രൊഫഷൻ ഓപ്പണായി. അത് കണക്ക് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാർക്കും ഒക്കെ ഇത്തരം നിലയിലേക്കൊക്കെ വളരാൻ കഴിയണം.
1: ഫോട്ടോഗ്രാഫി താങ്കൾ അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ?
0: അതെ, ഞാൻ കേരള മീഡിയ അക്കാഡമിയിൽ ഫോട്ടോ ജേർണലിസം ചെയ്തിരുന്ന ആളാണ്.
1: അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് ഇപ്പോൾ അത് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അത് ഉപകാരപ്പെടുന്നുണ്ട്?
0: തീർച്ചയായും. എനിക്ക് എൻ്റെ ഒരു അസൈൻമെൻറ്റ്സ് പോലും വളരെ വ്യത്യസ്തമായ, എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്മാർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കർഷക സമരം. കർഷക സമരത്തിൽ ഏകദേശം എനിക്കൊരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടൊരു മാഗസീനിൽ. അപ്പോൾ ഏകദേശം 54 ദിവസം അവിടെ താമസിച്ച് ചിത്രങ്ങൾ പകർത്തിയിരുന്നു. അന്ന് കേരളത്തിൽ ചിത്രങ്ങൾ വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പം മാതൃഭൂമിയൊക്കെ ക്ലബ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ചിത്രങ്ങൾ അവർ യൂസ് ചെയ്തിരുന്നു. അതൊരു എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു സമരം ആയിരുന്നല്ലോ. ഈ രാജ്യം കണ്ടതിൽ വ്യത്യസ്തമായ സമരം എന്നാ ഒരു കർഷകൻ്റെ ശബ്ദമായി മാറണം എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഒരു അസൈൻമെൻറ്റ് എനിക്ക് വളരെ എൻ്റെ ലൈഫിൽ വ്യത്യസ്തതയാണ്.
1: ഇത് ഒരു പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തൊരു പ്രദർശനം താങ്കൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ?
0: നിലവിൽ പ്രദർശനം നടത്തിയിരുന്നു എൻ്റെ നാട്ടിൽ. ഞാൻ ഒരു വലിയൊരു രീതിയിലല്ല നടത്തിയിരുന്നത്. ഈ കർഷക സമരത്തിൻ്റെ ഒരു സംഭവം അന്ന് നമ്മുടെ മീഡിയ അക്കാഡമി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നെൻ്റെ ചിത്രങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനുശേഷം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒന്നും തന്നെ ഞാൻ നടത്തിയിട്ടില്ല. ഫ്യൂച്ചറിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു.
1: ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കുമ്പോൾ, ഇന്ന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അതിനെ ഗുണകരമായിട്ട് വരും.
0: അതെ,
1: ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മുൻകാലങ്ങളിൽ എടുത്തിരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇന്ന് അറിയപ്പെടാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും സഹായിക്കുക സോഷ്യൽ മീഡിയ ആയിരിക്കും.
0: അതെ,
1: ആ രീതിയിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശമാണല്ലോ, എതിർകക്ഷിയിലുള്ള ആളുകൾ അതൊരു പക്ഷേ പരിഹസിക്കാനോ ട്രോളാനോ ഒക്കെ ഉപയോഗിക്കുന്നു.
0: തീർച്ചയായും.
1: ആ തരത്തിൽ താങ്കളുടെ ഏതെങ്കിലും ഫോട്ടോകൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായും. എൻ്റെ കുറെ ചിത്രങ്ങൾ അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലുള്ള, പൊളിറ്റിക്കലി തന്നെ ഒരു ചിത്രം എടുക്കുന്നു, നമ്മളെ കയ്യിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കും. മുന്നേ പറഞ്ഞ വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രം ട്രോളായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം രണ്ട് രാഷ്ട്രീയ ചായ

0: ആയതുകൊണ്ട് അത് കണക്ക് തന്നെ മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് അത് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു ഒരു അനുഭവം എന്ന് പറയുന്നത് ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ഒരു ചിത്രം, ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രം ഞാൻ പകർത്തിയിരുന്നു. അത് അദ്ദേഹത്തിനെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ക്രൂശിക്കുന്ന നിലയിലേക്ക് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കാരണം ഒരു ചിത്രം പകർത്തിയത് അത് പുറത്തു പോവുകയും പിന്നെ അദ്ദേഹത്തിനെ അതിനെ ചൂഷണം ചെയ്യുക, മീൻസ് എനിവേ പ്രധാനമന്ത്രിയായാലും ശരി, മുഖ്യമന്ത്രിയായാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി, ആസ് എ ഫോട്ടോഗ്രാഫർ, ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഒരു ചിത്രം പകർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് വശത്തിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ, കാരണം അതിൻ്റെ ക്രിയേറ്റർ ഞാനാണ്.
1: അതെ,
0: കാരണം ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ചിത്രം പകർത്തുമ്പോൾ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് പലപ്പോഴായി വേദന ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇന്നേവരെ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല ഈ വിഷയമൊന്നും. പക്ഷേ ചിത്രം ഇങ്ങനെ പലതവണയായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരും, അത് വീണ്ടും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും ആസ് എ ഫോട്ടോഗ്രാഫർ ഒരാളെയും വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്താതിരിക്കുക എന്നുള്ളതാണ് പുതിയ ജനറേഷനിലുള്ള കുട്ടികളോട് പറയാനുള്ളത്.
1: പിന്നെ മറ്റേതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് പറയാനുണ്ടോ?
0: ലാൽ സാറിൻ്റെ വാലിബനിലുള്ള മിക്ക ചിത്രങ്ങളും വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് പെന്നയും വെച്ചിട്ട് പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ മറ്റൊരു കാര്യം. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിൻ്റെ ചിത്രങ്ങൾ വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അത് വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഫ്ലെക്സുകളായിരുന്നു.
1: എന്തായിരുന്നു ആ ചിത്രം?
0: ഞാനൊരു 4 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത സമയത്ത് പകർത്തിയ ചിത്രമാണ്. അത് ദ കിങ് എന്ന് പറയുന്ന മൂവിക്കകത്തുള്ള ഒരു സ്റ്റൈലുണ്ട്, അതായത് മമ്മൂക്ക, അതെ, മോഡി ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ അദ്ദേഹം പ്രസ്സിന് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് പിന്നിൽ നിന്ന് ആളെന്തോ പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചതാണ്, ഞാൻ സംസാരിച്ചോളാം, അങ്ങനെ എന്തോ ഒരു ആക്ഷൻ കാണിച്ച സമയത്ത് ഞാൻ പകർത്തിയ ചിത്രമാണ്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണത്. അപ്പോൾ അത് ഭീകരമായി ട്രെൻഡ് ചെയ്യപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ തന്നെ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം, ഓപ്പോസിറ്റ് പാർട്ടിയിൽ അന്ന് ഭരണ കക്ഷിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു, പേടിച്ചു എന്ന് പറഞ്ഞേക്ക് എന്നുള്ള ആ ചിത്രം കേരളത്തിൽ ഭയങ്കര ട്രെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ആ ചിത്രമൊക്കെ അദ്ദേഹത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു.
1: ഇതുപോലെ നേതാക്കന്മാരുടെയും പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഇനിയും താങ്കൾക്ക് പകർത്താനാവട്ടെ. ഒരു പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ കൂടുതൽ ശോഭിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു.
1: ഇതോടൊപ്പം ഫ്രീലാൻസർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മറ്റേതെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടോ?
0: ഫ്രീലാൻസ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അസൈൻമെന്റ്സ് ഇപ്പം നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ പകർത്തുക, വിഷ്വൽസ് ഒക്കെ ആയിട്ടാണ് അതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു.
2: കാലം കടന്നു പോകുമ്പോൾ പല സംഭവങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയേക്കാം. പക്ഷേ ചില ചിത്രങ്ങൾ അവയെ വീണ്ടും നമ്മുടെ മുന്നിലെത്തിക്കും. രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷങ്ങൾ, സിനിമയുടെ അണിയറയിലെ കാഴ്ചകൾ, മനുഷ്യരുടെ ഭാവങ്ങളും ചലനങ്ങളും, ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലവുമായി ഫഹദ്രാസ് നടത്തിയ അഭിമുഖമാണ് ആർട്ട് കഫേയിൽ കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
5: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645500032.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
5: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്.
4: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
6: अरे मोहन भाई, काफी बिजी लग रहे हो.
7: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
6: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
7: सच?
6: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
7: समझ गया.
8: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
9: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
8: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.

0: റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മേഘം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: മിസ് സീമ,
1: അതെ,
0: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
5: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
6: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
5: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
7: കേൾക്കാം അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനി കേൾക്കാം ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ അന്ന കദറിനെ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്.

സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.

FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ പങ്കാളിത്തം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. KM അഭിജിത്ത് MLA ഓഫീസ് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. സെൻസസ് 2027 ഭാഗമായ ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. മലപ്പുറം കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം RTO യൂസഫ്, താനൂർ DYSP സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

ഗാനോപഹാരം 103.6 ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം കേൾക്കാം. ഓഗസ്റ്റ് 27 എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, സാംശിവ എന്നിവർ ആലപിച്ചത്. എഡ്വിന്റെ വരികൾ, സാംശിവയുടെ സംഗീതം.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഗാനോപഹാരത്തിൽ കേൾക്കാം ചീന ട്രോഫി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം. അനിൽ ലാലിന്റെ വരികൾ, സംഗീതം സൂരജ് സന്തോഷ്, വർക്കി.

ഗാനോപഹാരത്തിൽ ഇനി നജു ലീലാധറിന്റെ വരികൾക്ക് രാജേഷ് ബാബു കെ ശൂരനാട് സംഗീതം നൽകി അൻവർ സാദത്ത് രഞ്ജിനി ജോസ് എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബൈനറി.

0: ഗാനോപഹാരം ഇനി BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഡോക്ടർ ബിച്ചു ജോസഫ് മലയിക്കൽ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഡോക്ടർ, ഞാനൊരു സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിൽ ഒരു കല്ല് കണ്ടു, എനിക്ക് ഓപ്പറേഷൻ വേണം. എല്ലാ സ്റ്റോണിനും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, അപ്പോൾ കിഡ്നിയിലുള്ള ചെറിയ സ്റ്റോൺസിന് നമുക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ പേഷ്യൻസ് ജന്മന ഒരു കിഡ്നിയേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കേണ്ട സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു കിഡ്നി നോൺ ഫങ്ഷനിങ് ആവാം. സോ സിംഗിൾ കിഡ്നി പേഷ്യൻസിന് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് എമർജൻസി ആണ്, മസ്റ്റ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി. പിന്നെ ഒരു റിലേറ്റീവ് ഇൻഡിക്കേഷൻ ഈസ് എയർലൈൻ പൈലറ്റ്. അപ്പോൾ പൈലറ്റ്സിന് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യണം, ബിക്കോസ് വൈൽഡ് ഫ്ലൈയിങ് ഒരു സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ, സ്റ്റോൺ വീണ്ടും സ്റ്റോണിൻ്റെ വേദന വന്നാൽ ലോട്ട് ഓഫ് ലൈഫ്സ് അറ്റ് റിസ്ക്. അതുപോലെ തന്നെ മെർച്ചന്റ് നേവിയിലുള്ള ആൾക്കാർ, അപ്പോൾ അവർ ഓഫ് എന്താ പറയുക, ആക്സസ് ടു ഹെൽത്ത് കെയർ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോൺസ് എല്ലാം, കിഡ്നി സ്റ്റോൺസ് തന്നെ ചെറുതാണെങ്കിലും അത് എടുത്തു കളയേണ്ടതാണ് നല്ലത്. സെയിം വേ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇതെല്ലാം ഒരു റിലേറ്റീവ് ഇൻഡിക്കേഷൻ ആണ് ടു ഡു കിഡ്നിയിലുള്ള സ്റ്റോൺസിൻ്റെ സർജറി. പിന്നെ ദ കോമണസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കേണ്ടത്, ഈ കല്ല് വരാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അഗൈൻ, ദ ഫസ്റ്റ് തിങ് ഇസ് വെള്ളം കുടിക്കണം. നമുക്ക് ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം. നമ്മൾ ACയിലാണ് കൂടുതൽ നേരം ജോലി ചെയ്യണത്, അത്ര വേർക്കണില്ല എന്ന് വെച്ചാൽ 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2 to 2.5 ലിറ്റർ മൂത്രം വരും, ദാറ്റ് ഇസ് ഫൈൻ. അപ്പോൾ പക്ഷേ ചിലവരുണ്ട്, നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുകയാണ്, ഒത്തിരി വേർക്കണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വെള്ളം കൂടി കൂടുതൽ വേണം, ബിക്കോസ് മൂത്രം, നമ്മൾ കുടിക്കണ വെള്ളമെല്ലാം മൂത്രമല്ലാണ്ട് വേർപ്പായിട്ടാണ് പോണത്. സോ അങ്ങനെ വരുമ്പോൾ യൂറിൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. മൂത്രം ഒഴിക്കുന്നതിന് മൂത്രത്തിൻ്റെ കളറ് കുടിക്കണ വെള്ളം പോലെ ഇരിക്കണം, ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ, ഡാർക്ക് യെല്ലോ ആയാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, വെള്ളം കുടി കുറവാണ്. പിന്നെ ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഇസ്, നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. നമ്മൾ ചോറും ചപ്പാത്തി അല്ലാതെ എന്ത് കഴിച്ചാലും കല്ല് വരാം. അപ്പോൾ എല്ലാം ഫുഡ് നിർത്തണം എന്നല്ല, നമ്മൾ എവറിത്തിങ് ഇൻ മോഡറേഷൻ, എന്തെങ്കിലും ഓവറായിട്ട് കഴിക്കണമെന്ന് തോന്നിയാൽ അത് കുറയ്ക്കണം. ചിലവർ മീൻ മാത്രം കഴിക്കുള്ളൂ, ചിലവർ ചിക്കൻ മാത്രമാണ്, അങ്ങനെയല്ല, നമ്മൾ മാറ്റി മാറ്റി കഴിക്കണം. ഒരു ദിവസം ചിക്കൻ, ഒരു ദിവസം മീൻ, ഒരു ദിവസം മുട്ട, ജനറലി. അതുപോലെ തന്നെ പച്ചക്കറി ആണെങ്കിലും എല്ലാം മാറ്റി മാറ്റി. ചീര കാരണം കല്ല് വരാം, ഓക്സലേറ്റ്സ് ഉണ്ട്, അങ്ങനെ അങ്ങനെ ഒത്തിരി ടൊമാറ്റോസ് കാരണം വരാം. അപ്പോൾ ഇതെല്ലാം മാറ്റി മാറ്റി കഴിക്കും. ചിലവർ ഒത്തിരി നട്ട്സ് കഴിക്കും, അപ്പോൾ നട്ട്സും കുറച്ച് കഴിക്കാം, കുഴപ്പമില്ല, പക്ഷേ ഓവറായിട്ട് കഴിക്കരുത്. ഫുഡ് മാറ്റി മാറ്റി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു പ്രാവശ്യം കല്ല് വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് റിസ്ക് ആണ് കല്ല് വീണ്ടും വരാൻ. അപ്പോൾ മസ്റ്റായിട്ട് ലൈഫ് ലോങ് വെള്ളം കുടിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു യങ്സ്റ്റർ വന്നായിരുന്നു, പുള്ളിക്കാരൻ പറഞ്ഞു വിത്ത് യൂറിട്രിക് സ്റ്റോൺ നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെറിയ സ്റ്റോണാണ്, പോകേണ്ടതാണ്, ഒരു 3 ലിറ്റർ ലിക്വിഡ്സ് കുടിക്കണം ഡെയിലി. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ മരുന്നുകളെല്ലാം കൊടുത്തു പോയി. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പോലെ ഞാൻ ഡെയിലി ഒരു 3 ലിറ്റർ പെപ്സി കുടിക്കുവാണ്, എന്നിട്ടും കല്ല് പോയിട്ടില്ലല്ലോ, ഭയങ്കര അസ്വസ്ഥത. ഞാൻ പറഞ്ഞു ഞാൻ പെപ്സി കുടിക്കാനല്ല പറഞ്ഞത്, 3 ലിറ്റർ ലിക്വിഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പെപ്സി വേണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു നല്ല ഹാപ്പിയാണ് ഡോക്ടർ, ഇപ്പോൾ പെയിൻ ഒന്നുമില്ല, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പെപ്സി നിർത്തി, അതിന് പകരം 3 ലിറ്റർ മൗണ്ടൻ ഡ്യൂ കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അതോടെ എൻ്റെ കല്ലെല്ലാം പോയി. അതുമല്ല പറഞ്ഞത്, ഞാൻ വെള്ളം, കാപ്പി, ചായ, ജ്യൂസ് അങ്ങനത്തെ ഇതാണ് 3 ലിറ്റർ, പെപ്സിയും മൗണ്ടൻ ഡ്യൂ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദ പോയിന്റ് ഇസ് ലിക്വിഡ്സ് കുടിച്ചാൽ കല്ല് പോകും, പ്രിഫറബിളി ഹെൽത്തി ലിക്വിഡ്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
3: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
4: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
3: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.

0: മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
1: വിലക്കുറവിന്റെ ലാഭ മഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ഗാനോപഹാരം 103.6 ഗാനോപഹാരത്തിൽ കേൾക്കാം. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് കൈലാസ് സംഗീതം നൽകി. ഐറാൻ ആലപിച്ച ഗാനം ചിത്രം ഡിയർ വാപ്പി.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ഇനി കേൾക്കാം ഇമ്പം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകാന്ത് ഹരിഹരൻ, ML മീനാക്ഷി എന്നിവർ ചേർന്നാലപിച്ച ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾ, PS ജയഹരിയുടെ സംഗീതം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്,
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: ജരൂർ സുനിയെ പിട്ടാരാ. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂണെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.

0: മലയാള ചലച്ചിത്രങ്ങളിൽ കൊച്ചു കൊച്ചു റോളുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒട്ടേറെ മികച്ച അഭിനേതാക്കൾ നമുക്കുണ്ട്. അവർ ചെയ്ത റോളുകൾ വളരെ ചെറുതാണെങ്കിൽ കൂടിയും എന്നും നമ്മുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കും. അത്തരം നിരവധി കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ മിഴിവുറ്റതാക്കിയ ശ്രീ രാജൻ പാടൂർ ആണ് ഇന്ന് കയ്യൊപ്പിൽ ശ്രോതാക്കളുമായി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. നാടോടിക്കാറ്റ്, ആവനാഴി, ഉണ്ണികളെ ഒരു കഥ പറയാം, ശരപഞ്ചരം, അദ്വൈതം തുടങ്ങി 150 സിനിമകളിലും നിരവധി നാടകങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് രാജൻ പാടൂർ. നാടോടിക്കാറ്റിലെ പാൽക്കാരൻ, ആവനാഴിയിലെ കള്ളൻകുട്ടൻ തുടങ്ങി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ ജീവൻ നൽകിയ രാജൻ പാടൂർ മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തോടൊപ്പം ആദിത്യൻ എസ് എസ്.
1: നിരവധി സിനിമകളിൽ ചെറുതും എന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്ത ഒരാളാണ് രാജേട്ടൻ. അതോടൊപ്പം തന്നെ 3000 നാടകങ്ങളിൽ അഭിനയിച്ച ഒരു പ്രതിഭ കൂടിയാണ്. അപ്പോൾ ഈയൊരു കലാമേഖലയിലേക്ക്, ആക്ടിങ്ങിലേക്ക് ഒക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു രാജേട്ടൻ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം എങ്ങനെയായിരുന്നു?
2: ഞാൻ താമസിച്ച വീട് അരയടുത്ത് പാലം, അതിൻ്റെ അടുത്ത് ആണ് താമസിച്ചത്. അന്ന് അവിടെ സെന്റിന് 5000 അന്നത്തെ കാലം. മറ്റേ മകൻ ആണ്, പക്ഷേ ഒരു മകനും കൂടി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേരിട്ടത് അവൻ്റെ പേരിലാണ്. മരിച്ചു പോയ അവൻ്റെ ഓർമ്മയ്ക്ക് അച്ഛനമ്മയും പറഞ്ഞ് രാജൻ തന്നെ ഇടണം. അച്ഛൻ ശരിക്ക് കോഴിക്കോടല്ല, ഗുരുവായൂരടുത്ത് ചാവക്കാട അച്ഛൻ്റെ വീടും നാടുമൊക്കെ. സോമില് കമ്പനി ഉണ്ടല്ലോ കല്ലായി, ആ കമ്പനിയിൽ പണിക്ക് വന്നിട്ട് ഇവിടെ സ്ഥിരമായതാ. അങ്ങനെ സ്ഥിരമായിട്ട് ആ സമയത്ത് അവിടെ ഒരു സ്ഥലം കണ്ട് ചെയ്തത്. അന്നത്തെ കാലഘട്ടത്തിൽ ആ വില മതി. അതിന് 5000 സെന്റിന് കൊടുത്തിട്ട് അത് വാങ്ങി ആ സ്ഥലത്ത് ഒരു ചെറിയ വീടുണ്ടാക്കി. അമ്മയെ കണ്ടിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഞാൻ 3 പഠിക്കുമ്പം അമ്മനെ കണ്ട ഓർമ്മ മാത്രമല്ല, അമ്മ എല്ലാ സമയത്തും എൻ്റെ കൈ പിടിച്ചിട്ട് ക്ഷേത്രത്തിൽ മിക്കവാറും ദിവസം പോവും. 8 ആയപ്പോഴാണ് അമ്മ രോഗി വന്ന് മരണത്തിനടിയേറ വെക്കുന്നത്. അമ്മനെ കണ്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. 3 പഠിക്കുമ്പോൾ അമ്മക്ക് അസുഖമായി. അന്നത്തെ സ്കൂള് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള, അതിൻ്റെ പേരും അതുതന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്. അത് മാവർ റോഡിലാണ്. ഞാൻ കളരി പോയിട്ടുണ്ട്, ഫുട്ബോളിന് പോയിട്ടുണ്ട്, അങ്ങനെ പല കളികൾക്കും എല്ലാത്തിനും കൂട്ടു നിന്നിട്ടുണ്ട് അച്ഛനൊക്കെ. അന്ന് ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ഒരു വീടിൻ്റെ ആ ഭാഗത്ത് ഒരു 5-8 വീടുണ്ട്.

0: ഉള്ളൂ. അതിൽ വയൽ പ്രദേശം ഉണ്ടാവും, പാലുണ്ടാവും, അങ്ങനെയുള്ള പല രൂപങ്ങളും. അരയെടുത്ത് പാലെന്ന് പറഞ്ഞ സാധനം അന്ന് അത് സ്റ്റെപ്പുകളാണ്. അതിൽ നടന്നു പോകാനല്ലാണ്ട് യാതൊരു വാഹനവും അതിന് മുകളിൽ കയറില്ല. ഹോസ്പിറ്റലിൽ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ കുതിരവട്ടം വഴിക്കുള്ള റോഡിന് പോകണം. അന്ന് മെഡിക്കൽ കോളേജ് ഇല്ല, ബീച്ച് ഹോസ്പിറ്റലാണ്. പിന്നെയാണ് മെഡിക്കൽ കോളേജൊക്കെ വന്നത്. ആ ജീവിതം മറക്കാൻ പറ്റാത്തൊരു ജീവിതമാണ്. നാടകം കൊണ്ടും സിനിമ കൊണ്ടും ഒക്കെ കിട്ടുന്ന ആ ചെറിയ ചെറിയ അന്നത്തെ വരുമാനം കൊണ്ട് ഒരുവിധം വീടും ഇങ്ങനെ നന്നാക്കി നന്നാക്കി കൊണ്ടുവന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ സ്കൂളിലെ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ അന്ന് ഏറ്റവും നല്ലൊരു ഫുട്ബോളറായിരുന്നു ഞാൻ. എനിക്ക് വേറൊരു സംഭവം കൂടി ഉള്ളതെന്താണെന്ന് വെച്ചാൽ, എല്ലാ മഴക്കാലത്തും ഇതേമാതിരി വെള്ളം പൊന്തും, റോട്ടിൽ മുഴുവൻ വെള്ളമായിരിക്കും. മാവൂര് വരെ അരയടുത്ത് പാലം വരെ വെള്ളമായിരിക്കും. ആ വെള്ളം ഒഴിവാക്കിയിട്ട് സാധാരണക്കാരെന്നെ പ്രായമുള്ള ഒരു 10, 18, 16 വയസ്സുള്ള കുട്ടികളെ നമ്മളൊരു ടീമുണ്ട്. ആ ടീമിനെ കൂട്ടിയിട്ട് തോണി എടുത്തിട്ട് എല്ലാവരും സ്കൂളിൽ കൊണ്ടാക്കും. ഞങ്ങൾ സ്കൂൾ കൊണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടത് പോയിട്ട് അധികാരിനോട് പറയും. അപ്പോൾ അധികാരി പറയും, ആ റേഷൻ ഷോപ്പിൽ നിന്ന് ഞാൻ തരാൻ പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് ഞാൻ നാളെ പൈസ കൊടുക്കും, ഞാൻ എഴുതിത്തരാം. അതുകൊണ്ട് രാജന് എത്ര ഫാമിലി ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വാങ്ങിക്കോളൂ എന്നറിയും. അതിൽ 5-8 വീട്ടുകാർക്ക് വെള്ളം കയറിയിട്ട് താമസിക്കാൻ പറ്റില്ല. ആ 5-8 വീട്ടുകാരെ ആ സ്കൂളിൽ കൊണ്ടാക്കും. അതൊക്കെ ഒരു പുണ്യം പോലെ കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്.
1: എങ്ങനെയാണ് നാടകത്തിലേക്ക് എത്തിച്ചേരുന്നത്?
0: തിരുവാതിര, ക്രിസ്മസ് എന്ന് പറയുന്നതിന് പൊറാട്ട് കെട്ടുക. ആ പൊറാട്ട് കെട്ടലിൽ ഓരോ കഥയും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ കലാപരമായിട്ടുള്ള സാധനം വന്ന് ശരിക്കും ഒന്ന് എഴുതി കളിച്ചാലോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ശരിക്കും ഒരു നാടകം പോലെ എഴുതി ഉണ്ടാക്കി അത് കളിക്കാന്ന് പറഞ്ഞ് എരഞ്ഞിപ്പാലം പോയിട്ട് ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് നാടകം കളിച്ചു. അവിടെ 1-2 സ്നേഹിതന്മാരുണ്ടായിരുന്നു അന്ന് കോടതിയിലുള്ള. അവർ പറഞ്ഞ് രാജന് അവിടെ നിന്ന് നാടകം കളിച്ചിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിരക്ക്, അതൊന്നും ഇവിടുന്ന് കളിക്കും. അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ പിന്നെ അത് മുഴുവനായി.
1: അതിനുശേഷം പിന്നീട് സീരിയസ് ആയിട്ട് നാടകത്തെ കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്?
0: പപ്പേട്ടനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം. കാരണം പപ്പേട്ടൻ അന്ന് മൂടുപടം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ആ സിനിമക്ക് റോള് കിട്ടിയിട്ട് മൂപ്പര് പോയിരുന്നു. പോയപ്പോൾ അവിടെ ചെന്ന് എത്താൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വേണു എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരൻ, മൂപ്പര് പറഞ്ഞ് അല്ല അത് ആ റോളൊന്ന് രാജന് കൊടുക്കേ എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തേ അല്ല, അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ആ ചില മാതൃകകൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഉഷാറാക്കുകയും.
1: കുതിരവട്ടം പപ്പുവായിട്ടുള്ള ഒരു ബന്ധം, നിങ്ങൾ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്ത ആൾക്കാരാണ്, അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഒരുമിച്ചുള്ള വർക്കുകൾ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം?
0: പരിചയമില്ല. 8-ാം ക്ലാസ്സിൽ മൂപ്പര് പഠിക്കുമ്പോൾ ഞാൻ സെൻറ്റ് ജോസഫിൽ 10 പഠിക്കുക അന്ന്. അപ്പോൾ അവിടുന്ന് കാണും, രണ്ട് വർത്താൻ പറയും, ഫുട്ബോൾ കളിക്കും, കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പാട്ടുപാടും. പിന്നെ ഞാൻ അന്ന് ഈ സാമൂഹിക പാഠമൊക്കെ ഈ ബുക്കിൽ എഴുതും ചില സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ. അത് മനസ്സിലാക്കിയിട്ട് ഒരു നമ്പൂതിരി മാഷ്ണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞ് ഇവിടെ 25-ാം സിൽവർ സ്കൂളിൻ്റെ ഇത് കൊണ്ടാടുകയാണ്, അന്നത്തെ നാടകത്തിൽ രാജനൊന്ന് അഭിനയിക്കണം. അങ്ങനെ മൂപ്പര് അവിടെ ഇരുന്നിട്ട് എന്നോട് കാണിച്ചു തരും, ഇന്നെന്നെ വായിച്ച് നോക്ക് അങ്ങനെ ചെയ്തു തരും.

0: അവിടുന്ന് സെൻറ് ജോസഫ് സ്കൂളിൽ നിന്ന് നാടകത്തിന് പ്രധാനമായിട്ട് ഒരു റോള് കിട്ടി. അത് അവിടെ കളിച്ചു. പിന്നെ മൂപ്പര് പറഞ്ഞ്, അത് വേണ്ട, രാജാവ് കോമഡി റോളെടുത്താൽ മതി, അതാണ് എൻ്റെ. അപ്പം എൻ്റെ പ്രധാന സുഹൃത്തുണ്ട് ഇവിടെ അശോകപുരം, കൃഷ്ണപിള്ളേൻ്റെ അടുത്ത്, അത്യാവശ്യം എഴുതും. അപ്പം എന്നോട് ഞാൻ അത് ചെയ്യാമോ, അതാ നന്നാവുക കണക്ക്, കൂടെ ഏട്ടനോ അച്ഛനോ ആയിട്ട് ഞാനും നിൽക്കാം. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോന്ന്. സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നാടകത്തിൽ ഒരവസരം കിട്ടി, അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇപ്പം വാസുകേട്ടനൊക്കെ മരിക്കുന്നതിന് മുന്നേ പല ഭാഗത്തും നല്ല പേരെടുത്ത് നല്ല രൂപത്തിൽ ഞാനൊക്കെ അഭിനയിക്കുന്നതിന് മുന്നേ അഭിനയം തുടങ്ങിയ ആളാണ്.
1: കോഴിക്കോട് തന്നെയുള്ള അടയാളപ്പെടുത്തി വെക്കേണ്ട വേറൊരു അഭിനേതാവാണ് ആക്ടർ കുഞ്ഞാവ. അദ്ദേഹവും താങ്കളുമായിട്ട് അടുത്ത ബന്ധമായിരുന്നല്ലോ. അപ്പം എന്തായിരുന്നു കുഞ്ഞാവയെ കുറിച്ചുള്ളൊരു ഓർമ്മകൾ?
0: കുഞ്ഞാവയ്ക്ക് ഒരു ഫേമസ് കഥാപാത്രം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളുടെ ശബ്ദത്തിൽ അന്തസ്സായിട്ട് സംസാരിക്കും കുഞ്ഞാവ. അതെല്ലാ നടന്മാർക്ക് സാധിക്കില്ല. അത് കൂടാതെ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഞാനും കുഞ്ഞാവയൊക്കെ ഒരുമിച്ച് നാടകം അഭിനയിച്ച് ഇറങ്ങിയ മാനാഞ്ചറിനവിടെ ഇറങ്ങുക. കുഞ്ഞാവയ്ക്ക് ബോംബെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പം ഞാൻ മാവർ റോഡിലാണ്. അപ്പോൾ പോകാൻ നേരത്ത് ഇത് കയ്യിൽ വെച്ചതെന്ന് പറഞ്ഞാൽ അത് നോക്കൂല, അടുത്ത് പോക്കറ്റിലിടും. ഞാൻ പോക്കറ്റിലിട്ട് ഇങ്ങോട്ട് പോന്നാൽ ആണ് അപ്പോളേ അറിയുള്ളൂ. എന്നുവെച്ചാൽ തരാൻ പറ്റാത്തതിലും 10 രൂപ ജാസ്തി തന്നിട്ട് ഞാൻ പോട്ടയം തന്നിട്ട് പോവുകയ്യ. എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും 10 രൂപ അധികം തരും. പിന്നെ ഓണം വിഷുവിന് ഞാൻ അവിടെ എത്തണം, കുഞ്ഞാവിൻ്റെ വീട്ടിൽ. അതുപോലെ നമ്മളെ വീട്ടിൽ ഓണം വിഷുവിനും പറയണ്ട കുഞ്ഞാവിടെ. അതാണ് ചില ബന്ധങ്ങളെ.
1: നടൻ എന്ന നിലയിൽ കുഞ്ഞാവ എന്ന് പറയുന്ന ഒരു നടനെ, ഒരു അഭിനേതാവ് എന്ന നിലയിൽ കുഞ്ഞാവയിലെ നടനെ എങ്ങനെയാണ് കാണുന്നത്?
0: ആരും കാണാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ചില വാചകങ്ങളും ചില ആക്ഷൻസൊക്കെ ഉണ്ട് കുഞ്ഞാവിൻ്റെ അടുത്ത്. ഞാൻ അങ്ങനത്തെ ഒരാളെ കണ്ടത് ആജി അബ്ദുൽ റഹ്മാൻ, പഴയ നടനാണ്. അതുപോലെ തന്നെ കുഞ്ഞാവയും അഭിനയിക്കാൻ കഥാപാത്രം പറഞ്ഞാൽ മതി, അത് ഉടനെ ഗ്രഹിച്ച് ഉടനായിട്ട് ചെയ്യും.
1: പിന്നീട് നാടകം ഒരു മുഴുവൻ സമയ പരിപാടിയായി കാണാൻ തുടങ്ങിയ, നാടകപ്രവർത്തകനായി ജീവിക്കാൻ തുടങ്ങിയ ഒരു സമയം, അപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അപ്പോഴുള്ള ജീവിതം എങ്ങനെയായിരുന്നു?
0: ദേശഭൂഷണി അന്നത്തെ കാലത്തുള്ള ഒരു ക്ലബ്ബ്. ദേശഭൂഷണിൻ്റെ ഒരു സംഘാടകനാണ് എ പി ബാലകൃഷ്ണപിള്ള. ആ ആള് വിളിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. എന്തെങ്കിലും ഒരു കലാപരിപാടി അവിടെ വെച്ചൂടെ? പപ്പു പറയും രാജമ്പാടൂരിനോടും ചോദിക്കുക, അവൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കളിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം എന്നെ വിളിക്കും. എന്നെ വിളിച്ചാൽ എങ്ങനെയെങ്കിലും ഒരു രൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് അതൊന്ന് അന്നത്തെ ദിവസം കളിച്ചൂടെ കളിക്കുക. അങ്ങനെ പിറ്റേന്ന് ആ സാധനം ഞങ്ങൾ ദേശഭൂഷണിൻ്റെ അവിടുത്തെ സിൽവർ ജൂബിലിക്ക് ആദ്യമായിട്ട് കളിക്കുന്നത്. കുതിരട്ടമ്പപ്പൂ ഞാൻ ബാലകൃഷ്ണപിള്ള അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ്. അന്നത്തെ കാലത്ത് മുമ്പിനതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ കലാപരിപാടിയോട് കൂടിയിട്ട് എടാ ഭയങ്കര ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കുതിരട്ടത്തുള്ള എല്ലാ ആൾക്കാർക്കും അത് ഭയങ്കര ബഹുമാനം. അവിടെയുള്ള അതിൻ്റെ ശേഷമാണ് അവിടെ ഇങ്ങനെ കലാപരമായി നടത്താൻ പറ്റും, അത് കുതിരവട്ടം പപ്പൂരിനും അയമ്പാടൂരിനുമൊക്കെ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്നുള്ളത് അവർ തുറന്നു പറയും.
1: ഈ കുതിരവട്ടം പപ്പുവിൻ്റെ കൂടെ ഒന്നിച്ച് എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്?
0: 1000-ന് പുറത്ത് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പല സ്ഥലത്തായിട്ട്, അതിൽ കോഴിക്കോട് മാത്രമായിട്ട് അന്നത്തെ കാലത്തൊരു 700-800 അടുത്ത് നാടകം കളിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ടൗൺ ഹാളിൽ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ. അതിൽ ഈ പുതുമ്പിൻ്റെ അല്ല, അതിൽ

ായ നമ്മൾ പഠിച്ചു വെച്ച സാധനങ്ങൾ ശരിക്കും ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ നന്നായി വന്ന് ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ആ സമയത്ത് പിന്നെ ഞങ്ങളൊരു കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ, ആരായാലും എന്തായാലും വേണ്ടിയില്ല ഗേറ്റിൽ 2 റുപ്യ അതിൻ്റെ ഒരു ടിക്കറ്റ് കൊടുക്കുക. എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലവ് മൈക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും സ്റ്റേജിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ചിലവുണ്ടല്ലോ. അങ്ങനെ 1 റുപ്യ 2 റുപ്യ അത് വെച്ച്, അത് വെച്ചപ്പോൾ ഫുള്ളായിട്ട് ആളുണ്ട്, കാണാൻ ആളുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു കാലഘട്ടം. സിനിമയൊക്കെ എടുത്ത് എൻട്രി എന്ന് പറഞ്ഞാൽ എ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും കോഴിക്കോട്ടുകാരനാണ്. 3rd ഗേറ്റിനടുത്തൊരു ചിത്ര സ്റ്റുഡിയോ ഉണ്ട്, ആ സ്റ്റുഡിയോൻ്റെ ഓണറാണ്. അപ്പം അദ്ദേഹം കല്യാണപ്പരിശി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സിനിമ ഉണ്ട് തമിഴിൽ, ആ തമിഴിൽ സിനിമ സംവിധാനം ചെയ്യുക. സംവിധാനം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു സാധനം ആരാണ് ഇപ്പോൾ കിട്ടുക, എന്താണ് കിട്ടുക, അങ്ങനെയൊരു സംഗതി. തമിഴ് വേണമെന്നില്ല, എന്തായാലും ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രം ഇരിക്കണം. അത് ബാലൻകെ നായരോട് പറഞ്ഞു. ബാലൻകെ നായരോട് പറഞ്ഞു, ബാലൻകെ നായരാണ് അതിൽ ഇൻ്റർത്ത് ഒരാളുണ്ട് നാണം ചെയ്യുന്ന ആളാ. ആ എന്താ പേര്? രാജപാട. ഒന്ന് വിളിക്കുമോ? ആ വിളിക്കാൻ തന്നെ. അപ്പൊ കല്യാണപ്പരിശി എന്ന് കേട്ട അന്നത്തെ ടോപ്പ് സിനിമയാണ്. ഞാൻ പറഞ്ഞ അതിൻ്റെ ഞാൻ എന്താ, എനിക്കെന്തോ റോളുണ്ടായി, അതായത് മൂപ്പര് പറഞ്ഞ്. അപ്പം റോള് നോക്കുമ്പോൾ തെങ്ങുമ്പോൾ കയറുന്ന റോളാണ്. അപ്പം ഞാൻ പറയാം അത് ഇന്ന കൊണ്ട് ശരിയാവില്ല, കയറാൻ അറിയില്ല എനിക്ക്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അത് വേണ്ട, ഒരു റോളുണ്ടാക്കാം, അത് ചെയ്തുകൂടെ, അത് ചെയ്യാം തന്നെ. അങ്ങനെ അതിൽ ആണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് ഒരു ചാൻസ് തരുന്നത്. വിൻസെന്റ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ് ബാലങ്കിനോട് ഉഷാറായി നന്നായിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ മൂപ്പരോണി ആ ഡബ്ബിങ് ചെയ്തത് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തത്. അപ്പോൾ 10 മിനിറ്റ് ഡബ് ചെയ്ത് വെക്കുന്നത് 2 പ്രാവശ്യമായിട്ട് 2 എണ്ണം. അതെയോ? അതൊന്ന് വെക്ക്. ഇതായാലും അത് വെച്ചപ്പോൾ ഡബ്ബിങ് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയൊരു കാര്യം ചെയ്യാം, ഇനി അയാൾക്ക് വേണ്ട മാതിരി ഏതെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ നോക്കിയിട്ട് കൊടുക്കുക. നല്ല കലാകാരനാണ് നമുക്ക് മനസ്സിലായല്ലോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജഗതി ജയൻമാരുടെ ഒരു കൂട്ടായ്മ വരുന്നത്. ആ കൂട്ടായ്മ വന്നപ്പോൾ ജഗതി പറഞ്ഞ്, രാജു നമുക്ക് ഒരു ഭക്ഷണം വെക്കുന്ന ഒരു രൂപത്തിലുള്ള കുറച്ച് സംഭവം പറയണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള വാചകങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കായിരുന്നു. ഞാൻ പറഞ്ഞ് നോക്കാം, കുഴപ്പമില്ല. അപ്പോഴേക്കുമ്പോഴൊക്കെ മാനസികമായി ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് ചെയ്യുന്നതിനുള്ള ഒരു ഉറപ്പ് ശരിക്കും ചെയ്യുക എന്നുള്ള ഒരു ഇത് കിട്ടി. മറ്റേ ആദ്യമൊക്കെ പേടിയായിരുന്നല്ലോ, ഒന്ന് വരച്ചു പോകുമല്ലോ. ഇത് അതില്ലാത്തപ്പോൾ ജഗതിൻ്റെ ആ ശക്തിയും കൂടെ കിട്ടിയപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള ഒരു MT വാസ എന്ന കടവ് ആ പടം, അതിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ജഗതി പറയും, അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേറൊരു രൂപത്തിലാക്കും. അപ്പോൾ അതൊന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പം MT സംവിധാനം വന്നതിൻ്റെ ഉഷാറായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് പേടി പോയി, പേടി തീർന്ന്. ഇനി ഏത് ഒന്ന് വിളിച്ചാലും ചെയ്യുക എന്നുള്ള രൂപമായി. പിന്നെ നസീറിനുണ്ട്. പിന്നെ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉണ്ണിയുടെ കഥ പറയാം ഒക്കെ മലേൻ്റെ മുകളിൽ കുത്തനെ അത് എടുത്തിട്ട് അവസാനം ബ്രേക്ക് അങ്ങോട്ട് പോയി വണ്ടീൻ്റെ. ബ്രേക്ക് പോയിട്ട് ഇപ്പം പോവില്ല, 8 ആളുണ്ട് ഇനി ഞങ്ങൾ. 8 ആളും കൂടെ കൊല്ലിയ ഭയങ്കര വിറക്കള്ള അതിൽ പോകുമെന്ന് തോന്നിപ്പോ ഡ്രൈവർ അവിടെ തലേറ്റ് അവിടെ ഇരുന്ന്. അപ്പം ഡ്രൈവർ ഇനി അനങ്ങാൻ പറ്റില്ല തന്നെ. അപ്പോൾ ഇവനെന്താക്കിയെന്ന് വെച്ചാൽ ഡ്രൈവർ ഈ മരത്തിൻ്റെ റൂട്ടിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കയറ്റി. അതിൻ്റെ മുകളിൽ കയറ്റി വണ്ടി ഇങ്ങനെ

0: വിളിക്കുന്നുണ്ട്. അപ്പൊ അപ്പം പറഞ്ഞ് ഒന്ന് മോഹൻലാലിനെ വിളിക്കുന്ന പറഞ്ഞു. അങ്ങനെ മോഹൻലാലിനെ വിളിച്ചു. മോഹൻലാൽ വിളിച്ചപ്പോ മോഹൻലാൽ അഭിനയിച്ചിട്ട് അവിടെ പോയി ഇരുന്നിട്ടുള്ളൂ. രാത്രി ഒരു 10 മണിക്ക് ശേഷം വണ്ടി ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് എന്ന് പറഞ്ഞ പുള്ളി മോഹൻലാൽ പറന്നു വന്ന് എന്തായി. അപ്പൊ മോഹൻലാൽ വന്ന വണ്ടിയിൽ കയറാൻ പറഞ്ഞു. 8 എണ്ണത്തിന് ആ വണ്ടി കയറ്റി. ആ വണ്ടി രാവിലെ എടുക്കാൻ പോകുന്ന തന്നെ ഇതിന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഓരോ നിമിത്തം കിട്ടുന്നു. അതുകൊണ്ട് മോഹൻലാലായിട്ട് അതിൻ്റെ മുന്നേ അഭിനയിച്ചിട്ടുണ്ട് കുറേ പടങ്ങൾ. എങ്കിലും കുറേ കൂടി നന്നായിട്ട് അടുത്ത് അഭിനയിക്കാൻ ഉള്ളൊരവസരം കിട്ടിയത് ആ പടം. അതേമാതിരി സിഗരറ്റും ബീഡിയും വലിക്കുമ്പോൾ മമ്മൂട്ടി എനിക്ക് ഏതെങ്കിലും ഒന്ന് വേണം, സിഗരറ്റ് ബീഡി ഒന്ന് വേണം. അന്ന് എൻ്റെ അടുത്താണ് ഉണ്ടാവുക ദിനേശ് ബീഡി വലിക്കും ഞാൻ അന്ന്. അപ്പം എന്നോട് അറിയും കൊടുക്കാൻ ആ കാലഘട്ടം. അപ്പം അതിൻ്റെയൊക്കെ വലിയ ബന്ധങ്ങളും പോയി കിട്ടി. ഓരോ കാരണങ്ങൾ ദൈവം തന്ന്, അല്ലെങ്കിൽ അവനഴിയൊന്നും ഉണ്ടാവില്ല. ആ ജയിലിലൊക്കെ പിന്നെ എന്നെ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇറക്കുന്നതും പിടിക്കുന്നതൊക്കെ അതിന് ഇത് ബിരിയാണി തീറ്റിക്കുന്നത്.
1: ആവനാഴി എന്ന സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു എത്തപ്പെട്ടത്, വന്നു ചേർന്നത്? ഐ വി ശശി സാറുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത പരിചയമായിരുന്നു എന്നൊക്കെ.
0: ശശിയേട്ടൻ ഒരുവിധം പടത്തിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. രാജം വേണം എന്നാലും ശരിയേ ഉള്ളൂ എന്നറിയും. അതേമാതിരി ടി ദാമോദരൻ. ടി ദാമോദരൻ എന്ന് പറഞ്ഞാൽ നല്ല എഴുത്തുകാരനാണല്ലോ. ആരാ ഉദ്ദേശിക്കുന്നത്? നിങ്ങളാരും ഉദ്ദേശിച്ച്? ഞാൻ ഉദ്ദേശിച്ച രാജമ്പാടൂരിനെ. ആ എന്നാൽ രാജമ്പാടൂർ വരും വിളിക്കാം. വിളിക്കാൻ വന്നപ്പോൾ ഞാൻ നാടകം അഭിനയിക്കുക. അഭിനയിക്കുന്ന ആ ദിവസം മറ്റേ മഹാറാണിയിൽ എന്നോട് പറഞ്ഞു അമർ മാഷ് വിളിക്കുന്നത് തന്നെ. അപ്പം ഞാൻ മാസ്റ്റർ എന്നോട് പറഞ്ഞു നാളെ ഒരു പരിപാടിക്ക് 2 സീൻ അഭിനയിക്കണം, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് എന്താ അഭിപ്രായം ചെയ്യാം, എന്നാൽ നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ മതി. അത് കറക്റ്റാണ്. അതേമാതിരി തന്നെ നമുക്ക് ഏറ്റവും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ് ദാവർമോഷ്. അതേസമയത്ത് നടുവട്ടത്ത് 3 മാസം നാടകം കളിച്ചു ഞാൻ. നടുവട്ടം മൂപ്പരെ വീട് അന്ന്. അപ്പോൾ ആ 3 മാസം നാടകം കാണാൻ വരും. എന്നിട്ട് പറയും ഇന്നത്തെ നാടകം അഭിനയിക്കുന്നതാണ്, അത് കാണണം പോകണം. ആ നാടകം 3 മാസം കണ്ടിട്ട് മതി നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അതിന് ശേഷം മൂപ്പർ എന്ത് എഴുതിയാലും ഞമ്മിരിക്കും. അതിന് മൂപ്പർക്ക് ധൈര്യം കിട്ടി അന്ന് അത് ചെയ്യാൻ. മൂപ്പർ ഉദ്ദേശത്തിന് നമുക്കേ പറ്റുള്ളൂ എന്നുള്ള രൂപം. നടന്മാർ പലതുണ്ട് അന്ന്, കുറേ നടന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്.
1: രാജേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നാടോടിക്കാട്ടിലെ ആ കറവക്കാരൻ്റെ വേഷമാണ്. അത് വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു, മലയാളികൾ ഇന്ന് ഓർത്തിരിക്കുന്ന ഒരു വേഷം. ആ വേഷത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ വേഷം ചെയ്യുമ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങൾ, സത്യന്തിക്കാടിൻ്റെ കൂടെ, മോഹൻലാലിൻ്റെ കൂടെ, ശ്രീനിവാസൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു?
0: നാടോടിക്കാട്ടിലെ കറവക്കാരൻ എന്ന് പറഞ്ഞാൽ അതിന് ആര വെക്കുന്ന മോഹൻലാൽ ചോദിച്ചു. ആര വെക്കുന്ന ചോദിച്ചപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു അതിന് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, അയാളെ പറ്റുമെന്ന് നോക്കി അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ ഞാൻ ചെന്ന്, ഞാൻ ചെന്ന് അപ്പം ലാലിനെ വിളിച്ച് സത്യനന്ദിക്കാട് പറഞ്ഞു ഇതാ ആ നിൽക്കുന്നതില്ലേ, ഇപ്പം പറ്റുമോ? അയ്യോ ചേട്ടൻ മതി, ചേട്ടൻ മതി. അങ്ങനെ അത് ചെയ്യുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ട് മോനെ 10 കൊല്ലമായി നമ്മൾ കളി കളിച്ചിട്ട്, എന്നിട്ട് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് വേണം വേണം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, ഈ വിളിച്ചിട്ടല്ല, എൻ്റെ മുന്നേ വേറൊരു പടം അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ മറ്റേ ഈസ്റ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എൻ്റെ ഒരാളുണ്ട് അയാളെ നിന്ന് വിളിക്കുക, എന്നാൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ചെന്നപ്പോൾ ഞാനാ ആ

0: അത് നോക്കി നോക്കി ഭംഗിയായി. അത് മനസ്സിൽ വെച്ച് ശ്രീനിവാസനും സത്യനന്ദിക്കാടും നേരിട്ട് പറഞ്ഞ് അത് അയാൾ മതി. അത് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീനിവാസനും സത്യനന്ദി കാടുന്നു. അത് കറന്നിട്ട് കറന്നുകാരന് പൈസ ചോദിക്കുന്നുണ്ടല്ലോ, പൈസ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ ആരോട് പറഞ്ഞു ഞാൻ പോകണമെന്നതിനായിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് പോവുകയാണല്ലോ.
1: അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിനും ഒരുപാട് കൊല്ലത്തെ അഭിനയ ജീവിതത്തിൻ്റെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ, നാടക ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചതിനും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. മറ്റൊരവസരത്തിൽ ഇനിയും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി.
2: നാടോടിക്കാറ്റ്, ആവനാഴി, ഉണ്ണികളെ ഒരു കഥ പറയാം, ശരപഞ്ചരം, അദ്വൈതം തുടങ്ങി 150 സിനിമകളിലും നിരവധി നാടകങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ച ശ്രീ രാജൻ പാടൂർ ആയിരുന്നു ഇതുവരെ കയ്യൊപ്പിൽ ഓർമ്മകൾ പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം ആദിത്യൻ SS, നിർവഹണ സഹായം സിതാര.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കലംകാവൽ എന്ന ചിത്രത്തിനുവേണ്ടി സിന്ധു ഡെൽസൺ ആലപിച്ചത്. വിനായക് ശശികുമാറിന്റെ വരികൾ, മുജീബ് മജീദിന്റെ സംഗീതം.

എഫും പ്രധാന വാർത്തകൾ. പെറുവിന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഗവൺമെന്റിനും ജനങ്ങൾക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസ നേർന്നു. പെറുവുമായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ ഭോപ്പാലിൽ. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധി സംഘങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. മയക്കുമരുന്ന് കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി മുഹമ്മദ് നജിയെ കസബ പോലീസ് പിടികൂടി. വിദേശത്ത് നിന്നും വരുന്നതിനിടെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിൽ വച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.

ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിൽ വച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൻ്റെ 2026-27 സീസൺ ഒക്ടോബർ 16 ആരംഭിക്കുമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിലെ ഫുട്ബോൾ ഹൌസിൽ IFL ഗവേണിംഗ് കൗൺസിൽ യോഗം ചേർന്നു. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയരി, കോഴിക്കോട്.
2: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
3: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
2: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
3: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഭീഷ്മപർവം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനാഥ് ഭാസി ആലപിച്ചത്. വിനായക് ശശികുമാറിന്റെ വരികൾ, സുശീൽ ശ്യാമിന്റെ സംഗീതം.

0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ് സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായി റോഡ് കോഴിക്കോട്.
1: ഫോൺ 9188920156
0: 0495230226.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സി എസ് സാം സംഗീതം നൽകി കപിൽ കപിലൻ ആലപിച്ച ഗാനമാണിനി ചിത്രം ആർ ഡി എക്സ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഇനി കേൾക്കാം ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ എന്നിവർ ആലപിച്ച ഗാനം. വിനീത് ശ്രീനിവാസന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ഇനി അല്പസമയത്തിനകം 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും.

സ്വത്ത് കണ്ടുകെട്ടലുമടക്കം കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ധാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം വണ്ണിന്റെ വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി എല്ലാവിധ ആശംസകളും നേർന്നു. രാജ്യത്തിന്റെ ജനാധിപത്യപരവും വികസനപരവുമായ യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമത് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതികളെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കുന്നുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചുൻയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും പങ്കെടുത്തു. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ ഭോപ്പാലിൽ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധി സംഘങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ബ്രിക്സ് രാജ്യങ്ങളിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഉച്ചകോടിയുടെ ഭാഗമായി എത്തുന്ന പ്രതിനിധികൾ ഭോപ്പാലിലെ ട്രൈബൽ മ്യൂസിയം, സ്റ്റേറ്റ് മ്യൂസിയം, വൻ വിഹാർ, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. ചരിത്രപ്രസിദ്ധമായ സാഞ്ചി സ്തൂപ സന്ദർശനവും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന്റെ പുരോഗതിയുടെ തെളിവാണെന്ന് മന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടന്നെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. KM അഭിജിത് MLA ഓഫീസ് കോഴിക്കോട് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 10 വർഷത്തെ ഭരണക്കെടുതികൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. ധവളപത്രം ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. കാലിയായ ഖജനാവാണ് സംസ്ഥാനത്തിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ ഇന്ന് മന്ത്രി M.ലിജു വിതരണം ചെയ്യും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നന്മയ്ക്കും പ്രകൃതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര ജീവിത രീതികളുടെയും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനത്തിൽ ഹരിതാഭവും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു. പ്രകൃതി സംരക്ഷണം എന്നത് വന്യജീവികളെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, മറിച്ച് വരും തലമുറകൾക്കായി വനങ്ങൾ, നദികൾ, ശുദ്ധവായു, പ്രകൃതി വിഭവങ്ങൾ എന്നിവ സംരക്ഷിക്കുക.

0: കൂടിയാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടി ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോടിൽ സി കെ കാസിം എംഎൽഎ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMCകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. ചുരത്തിന്റെ പ്രകൃതി സൗന്ദര്യവും ജൈവ വൈവിധ്യവും നിലനിർത്തുന്നതിനും മാലിന്യം തള്ളൽ തടയുന്നതിനും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോ വിഭാഗത്തിൽ ബിന്ദ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പലേരി അന്തരിച്ചു. അർബുദരോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു 61-കാരനായ അദ്ദേഹത്തിന്റെ മരണം. സംസ്കാരം നാളെ രാവിലെ 11 വടകരയിലെ വീട്ടുവളപ്പിൽ നടത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK വാസു, സേതുനാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. ഇടുക്കി കുമ്മളി ചോറ്റുപാറയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കരടിയിറങ്ങി. ഇന്നലെ അർദ്ധരാത്രി മുത്തയ്യൻ കോളനിയിൽ എത്തിയ കരടി വളർത്തുനായെ ആക്രമിക്കാൻ ശ്രമിച്ചു. കരടിയെ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ ആതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. ഇയാളുടെ വീട്ടിലെ 50 കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 മുൻപാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് KSRTC ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി. മന്ത്രി N ഷംസുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രം, ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി എന്നീ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ഗ്രാമവന്ദിയുടെ സർവീസ്. ഇടുക്കി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായി. എറണാകുളം കറുകുറ്റി സ്വദേശി MP ജോസാണ് 75,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കസ്റ്റഡിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും രോഗനിർണയ പരിശോധനയും വാക്സിനും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു. തെളിവുകൾ ശേഖരിക്കാനും കൂടുതൽ ചോദ്യം ചെയ്യാനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇരുവരുടെയും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: Volkswagen Virtus, Nala Varshigam Aghrishikigayan.
2: Volkswagen Virtus Nodapam, 1.3 lakhs rupa varavilamadikinna, Pratyeka Adhukulingalum.
1: Phoenix Volkswagen Showroom, Sandarshikyu.
3: സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെ.

0: സീതാലയം. സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക, മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ കേൾക്കാം. ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൾ വഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിവർ ആലപിച്ച ഗാനം. അരുണാലാട്ടിന്റെ വരികൾ, ഹിഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമ

0: 13,215 രൂപ, പവന് 105,720 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് കോൾ റെട്ടിനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയഗീതത്തിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ 11 മണിവരെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236617423666176. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. പ്രിയഗീതത്തിൽ ആദ്യ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകി. കാർത്തിക്, അഖില, അനന്ത് എന്നിവർ ആലപിച്ച ഗാനം, ചിത്രം ജോസഫ്.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പ്രിയഗീതത്തിൽ കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം മാടമ്പി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണാടിക്കലിൽ നിന്നും രജനി.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: പ്രിയ ഗീതത്തിൽ ഇനി കേൾക്കാം പരിണയം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രാലപിച്ച ഗാനം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വേങ്ങേരിയിൽ നിന്നും സനൽ.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
3: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
4: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം കൊയിലാണ്ടിയിൽ നിന്നും സീന ആവശ്യപ്പെട്ട ഗാനം. അനൂപ് മേനോന്റെ വരികൾക്ക് രതീഷ് വേഗ സംഗീതം നൽകി ഉണ്ണി മേനോൻ ആലപിച്ചത്. ചിത്രം ബ്യൂട്ടിഫുൾ.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളു.
3: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
2: രാത്രി 12 വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
3: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: Volkswagen Virtus, Nala Varshikam Aakarshikkukayanu.
5: Volkswagen Virtus nodoppam 1.3 lakhs rupa vare vilamadikkunna pratheeka aanukoolyangalum.
4: Phoenix Volkswagen Showroom sandarshikkuka.
6: പ്രിയ ഗീതം,
7: പ്രിയഗീതത്തിൽ കേൾക്കാം. അന്തപുരം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം ആലപിച്ച ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, സംഗീതം ശങ്കർ ഗണേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യൻ നായർ, കരുവള്ളിക്കുന്ന്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: നമുക്ക് ടി വി എടുക്കാൻ ഇപ്പോൾ രാത്രി 12 മണി വരെ സമയം കിട്ടും.
2: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ തുടങ്ങി.
1: 43, 55, 65 inch ടിവികളിൽ 4,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: പ്രീഗീതത്തിൽ കേൾക്കാം ബോഗൻവില്ല എന്ന ചിത്രത്തിന് വേണ്ടി മാരിയൻ അലക്സാണ്ടർ, സുഷിൻ ശ്യാം എന്നിവർ ആലപിച്ച ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾ, സുഷിൻ ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മണാശ്ശേരിയിൽ നിന്നും സിഞ്ചു.

0: ഇന്നത്തെ പ്രിയഗീതം ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു.
1: പ്രിയഗീതം
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അല്പസമയത്തിനകം ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. എൻഡിഎയുടെ പ്രതിവാര തന്ത്രരൂപീകരണ യോഗം മംഗൾമിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ മൂലധന വിപണിയുടെ അടിത്തറ വിശ്വാസമാണെന്നും പുതുതായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥർ സത്യസന്ധതയും നിഷ്പക്ഷതയും പൊതുതാൽപര്യവും ഉയർത്തിപ്പിടിക്കണമെന്നും സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാൻ തുഹിൻകാന്ത പാണ്ഡെ. മുംബൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് സംഘടിപ്പിച്ച ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടന്നെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പിഐബി ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദരോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം.

0: തായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥർ സത്യസന്ധതയും നിഷ്പക്ഷതയും പൊതുതാൽപര്യവും ഉയർത്തിപ്പിടിക്കണമെന്നും സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. മുംബൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് സംഘടിപ്പിച്ച ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടന്നെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. പിഐബി ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്ര വർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത്. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ ടി കെ വാസു, സേതുനാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോടിൽ സി കെ കാസിം എം എൽ എ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 1240 രൂപ താഴ്ന്ന് 1,5720 രൂപയായി. 13,215 രൂപയാണ് ഗ്രാമിന്. എഫും പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാരാ മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
2: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
2: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായി റോഡ് കോഴിക്കോട്.
2: ഫോൺ 9188920156 0495230256.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 9400024440. യുവർ ചോയ്സിൽ ആദ്യം ചന്ദ്രലേഖ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം ബേണി ഇഗ്നേഷ്യസ്.

0: മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച് ആക്ഷേപങ്ങളും അപേക്ഷകളും ഓഗസ്റ്റ് 5 വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഓഗസ്റ്റ് 5 വരെ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് ഓഗസ്റ്റ് 17 മുമ്പ് നടപടികൾ പൂർത്തിയാക്കും. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്.
1: നമ്മുടെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടക്കല്ലേ.
2: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
1: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റാളേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
5: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ശ്രീഹള്ളി എന്ന ചിത്രത്തിനുവേണ്ടി കാർത്തിക്, ശ്രീകാന്ത് കൃഷ്ണ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. നിശാന്ത് കൊടമനയുടെ ഗാനരചന, സംഗീതം രാജേഷ് ബാബു, ഷിംജിത് ശിവൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവണ്ണൂരിൽ നിന്നും ലച്ചുമോൾ സന്ധ്യ.

0: കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ നാളെ July 29 നടക്കും. നാഷണൽ കൌൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0495-238-5861. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 9037098455.
1: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങി.
2: ബ്രാൻഡഡ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്പെഷ്യൽ പ്രൈസിൽ SBS റെഫ്രിജറേറ്ററിനൊപ്പം 14,000 രൂപയുടെ ഗിഫ്റ്റ്
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of

0: ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ് ക്യുറാസ്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: എസ് രമേശൻ നായർ, ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് ചിത്ര. ചിത്രം പ്രണയനിലാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സാബിറ കോട്ടക്കൽ.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 237-8480, STD കോഡ് 0495.
1: നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു പുതിയ ഫ്രീസർ വാങ്ങണ്ടേ?
2: അതിനല്ലേ മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ തുടങ്ങിയിരിക്കുന്നത്. രാത്രി 12 വരെ ഷോപ്പ് ചെയ്യാം.
3: ഫ്രീസറിന് ഫ്ലാറ്റ് 35% ഓഫ്.
2: VC കൂളറിൽ 2500 ക്യാഷ് ബാക്ക്.
3: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: പട്ടണപ്രവേശം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ശംല, മേഘ, സുനിത, റൂബി.

0: എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത വിധവകൾ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്തവർ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കാണ് പദ്ധതി. പ്രായപരിധി 18 മുതൽ 55 വയസ്സ് വരെ. 50,000 രൂപയാണ് വായ്പ ലഭിക്കുക. വായ്പാ തുകയുടെ 50% വരെ സബ്സിഡിയായിരിക്കും. താൽപ്പര്യമുള്ള ജൂലൈ 30-നകം അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 2025534, STD കോഡ് 0493.
1: വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ
2: ഈ രാത്രിയിലോ? അതെ അതെ, 12 മണി വരെ ഷോപ്പ് ചെയ്യാൻ സമയമുണ്ട്. നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ നടക്കുവല്ലേ.
3: ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
5: Volkswagen Virtus, Nala Varshikam Aakarshikkukayanu.
6: Volkswagen Virtus-നോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
10: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: വിദ്യാസാഗറിന്റെ സംഗീത നിർദ്ദേശത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദേവദൂതൻ, ഗാനരചന കൈതപ്രം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വാഴക്കാട് നിന്നും രമ്യ ഷിജിനാ.

0: മലപ്പുറം ജില്ലയിലെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നീ വകുപ്പുകളിലേക്ക് ഹോംഗാർഡ് വിഭാഗത്തിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യരായ സ്ത്രീ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സൈനിക, അർദ്ധസൈനിക അല്ലെങ്കിൽ സംസ്ഥാന സേനകളിൽ നിന്ന് വിരമിച്ചവരും SSLC അഭാവത്തിൽ 7-ാം ക്ലാസ്, നല്ല ശാരീരിക ക്ഷമതയുള്ള 35-നും 58-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിദിനം 870 രൂപ വേതനവും പ്രതിമാസം പരമാവധി 24,360 രൂപ, പ്രതിവർഷം 1,500 രൂപ യൂണിഫോം അലവൻസും ലഭിക്കും. അപേക്ഷാ ഫോമിന്റെ മാതൃക ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 5 വരെ മലപ്പുറം ജില്ലാ ഫയർ ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ലഭ്യമാണ്. സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ സെപ്റ്റംബർ 5 ലഭ്യമാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497920216.
1: ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86%. അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
2: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
1: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. പി സി അരവിന്ദന്റെ വരികൾക്ക് ഈണം പകർന്നത് ജേസൻ ജെ നായർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വയനാട് മാനന്തവാടിയിൽ നിന്നും രമ്യ രമേശ്.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
6: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കോഴിച്ചെന്നൈയിൽ നിന്നും ഹാജറ.

0: ഫോക്സ് വാഗൺ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

യുവർ ചോയ്സിൽ ഇനി എടപ്പാളിൽ നിന്നുള്ള ബാബുരാജിന്റെ ഇഷ്ടഗാനം കേൾക്കാം. കടത്തു എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ഉണ്ണിമേനോനും പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
2: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: എഗ്രൂരിൽ നിന്നുള്ള രാജിയുടെ ഇഷ്ടഗാനം കേൾക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, പി ലീല, മാധുരി എന്നിവർ പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾ, ഈണം ജി ദേവരാജൻ.

യുവർ ചോയ്സിൽ അവസാനമായി നദി എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ ഈണം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെള്ളലശ്ശേരിയിൽ നിന്നും സരസ്വതി.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. NDAയുടെ പ്രതിവാര തന്ത്രരൂപീകരണ യോഗം മംഗൾമേലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. തൃണമൂലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പുതിയ പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ MPമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹബ് ആൻഡ് സ്പോക്ക് മാതൃക 2030 ഓടെ 400,000 തൊഴിലവസരങ്ങളുടെ $30 ബില്യൺ

മൂല്യത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. പഞ്ചാബിലെ അമൃത്സറിലെ ശ്രീഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ ഇന്ന് മന്ത്രി എം ലിജു വിതരണം ചെയ്യും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. CJP സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. BJP നേതാവ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് കേസ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്.

0: ജെ പി നേതാവ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് കേസ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മൂന്നുമുക്ക് ജംഗ്ഷനിൽ ടോറസ് ലോറി തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി ലോറിക്കും കടയ്ക്കും തീപിടിച്ചു. അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. ഒരു മണിക്ക്
1: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ എത്തി.
1: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണം.
3: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിലിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
2: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
3: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: നമുക്ക് ടി വി എടുക്കാൻ ഇപ്പോൾ രാത്രി 12 മണി വരെ സമയം കിട്ടും.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ തുടങ്ങി.
0: 43, 55, 65 inch ടിവികളിൽ 4,500 രൂപ വരെ ക്യാഷ് ബാക്ക്
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 1,00,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടിയെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷ ബഹളം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: രാവിലെ 11 ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെയും കാനഡയിൽ വേൾഡ് ജൂനിയർ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനഹത് സിംഗിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിത്തുടങ്ങി. സഭ സുഗമമായി പ്രവർത്തിക്കണമെന്നും ചർച്ചകൾ നടത്തണമെന്നും പൊതുപരീക്ഷകൾ ഭേദഗതി ബില്ലിൽ ചർച്ച ചെയ്യണമെന്നും സ്പീക്കർ പറഞ്ഞു. ബില്ലിന്മേൽ ചർച്ച ആരംഭിക്കുന്നതിനായി സമവായമുണ്ടാക്കാൻ അംഗങ്ങളോട് ഓം ബിർള അഭ്യർത്ഥിച്ചു. വിഷയം എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ചോദ്യോത്തരവേളയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള വേദിയാണെന്നും രാജ്യത്തിന് ക്രിയാത്മകമായ

0: ദേശം ഇവിടെ നിന്ന് ലഭിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതേ വിഷയത്തിൽ രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭയിൽ ശൂന്യവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ബഹളം തുടർന്നപ്പോൾ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
1: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിച്ചേക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലുമടക്കം കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. എൻഡിഎയുടെ പ്രതിവാര തന്ത്രരൂപീകരണ യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. തൃണമൂലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പുതിയ പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹബ് ആൻഡ് സ്പോക്ക് മാതൃക 2030 4 ലക്ഷം തൊഴിലവസരങ്ങളും $30 ബില്യൺ മൂല്യത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. പഞ്ചാബിലെ അമൃത്സറിൽ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതൊരു വ്യോമയാന സംരംഭം മാത്രമല്ലെന്നും രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക അവസരം കൂടിയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ 27 ആഗോള കേന്ദ്രങ്ങളുമായി പഞ്ചാബിനെ ബന്ധിപ്പിക്കുന്നതാണ് എയർ ഇന്ത്യയുടെ ഈസി കണക്ട് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടന്നെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ.എം. അഭിജിത്ത് MLA ഓഫീസ് കോഴിക്കോട് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വയനാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യുമെന്നും വന്യമൃഗശല്യം തടയാൻ വിപുലമായ പദ്ധതികൾ ആലോചിക്കുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി M.ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് 4 പ്രത്യേകതരം കിറ്റുകൾ വിതരണം ചെയ്തത്. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നന്മയ്ക്കും പ്രകൃതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര ജീവിതരീതികളുടെയും പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും രോഗനിർണയ പരിശോധനയും വാക്സിനും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബെൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയായിരുന്നു 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഭൌതികദേഹം ഉച്ചകഴിഞ്ഞ് 3 കോഴിക്കോട് ടൌൺഹാളിലും വൈകിട്ട് വടകര ടൌൺഹാളിലും രാത്രി UL CCS ആസ്ഥാനത്തും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ രാവിലെ 11 വടകര നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടത്തും. ഒരു സഹകരണ പ്രസ്ഥാനത്തെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത വ്യക്തിയാണ് രമേശൻ പാലേരി. റോബർട്ട് ഓവർ പുരസ്കാരം, എം ഭാസ്കരൻ മെമ്മോറിയൽ സഹകരണ പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് തുടങ്ങിയ പ്രയാണം, NH 66 ദേശീയപാത, കാസർഗോഡ് റീച്ച് നിർമ്മാണം, സൈബർ പാർക്ക്, ഇരിങ്ങൽ സർഗാലയ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ദേശീയരംഗത്ത് പ്രശസ്തമായി.

0: ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. ഇന്നലെ വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോ വിഭാഗത്തിൽ ബിന്ദ്യ റാണിദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാച്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനെ മയക്കുവെടിവിച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ BN അജ്ജൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്.
0: ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. CJP സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് നടപടി. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോട്ടിൽ CK കാസിം MLA ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMC കളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. തൃശൂർ അതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:00.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടക്കല്ലേ.
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്.
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങി.
1: ബ്രാൻഡഡ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്പെഷ്യൽ പ്രൈസിൽ SBS റെഫ്രിജറേറ്ററിനൊപ്പം 14,000 രൂപയുടെ ഗിഫ്റ്റ്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു പുതിയ ഫ്രീസർ വാങ്ങണ്ടേ?
1: അതിനല്ലേ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങിയിരിക്കുന്നത്. രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം.
2: ഫ്രീസറിന് ഫ്ലാറ്റ് 35% ഓഫ്.
1: VC കൂളറിൽ 2500 രൂപ ക്യാഷ് ബാക്ക്.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
5: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ
1: ഈ രാത്രിയിലോ? അതെ അതെ, 12 മണി വരെ ഷോപ്പ് ചെയ്യാൻ സമയമുണ്ട്. നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ നടക്കുവല്ലേ.
2: ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ. അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 hours എത്തി.
1: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഒരു ബ്ലൂടൂത്ത്

0: ഫോണിൽ 86% അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
1: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
0: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ പ്രളയ സാഹചര്യം സംബന്ധിച്ച് സംസ്ഥാനത്തെ പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ദുരിതബാധിതരെ സഹായിക്കുന്നതിന് കേന്ദ്രം അസം ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി MPമാരെ അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെയും കാനഡയിൽ വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനഹത് സിംഗിനെയും ലോക്സഭ അഭിനന്ദിച്ചു. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർളയാണ് താരങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചത്. വയനാട്ടിൽ പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വയനാട്ടിലെ വന്യമൃഗശല്യം തടയാൻ വിപുലമായ പദ്ധതികൾ ആലോചിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UCCS ചെയർമാൻ രമേശൻ പാലേരിയുടെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കേരളം കണ്ട പ്രമുഖ സഹകാരികളിൽ മുൻനിരക്കാരനെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് പിണറായി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡിയിൽ അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ കുടുങ്ങി പറവൂർ വടക്കേക്കര സ്വദേശിക്ക് പണം നഷ്ടമായി.

സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. വെള്ളിമാടുകുന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചു. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8 സ്ഥാനത്ത്. ഇന്നലെ വനിതകളുടെ ഷോട്ട്പുട്ട് FF57 ഫൈനലിൽ ഷർമിള ധൻകർ സ്വർണം നേടി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാടി ശ്രദ്ധിച്ചവർക്കറിയാം, ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയും തൊട്ടു മുമ്പത്തെ ആഴ്ചയൊക്കെ

തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാടി ശ്രദ്ധിച്ചവർക്കറിയാം, ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയും തൊട്ട് മുമ്പത്തെ ആഴ്ചയൊക്കെ വിളിച്ച ചിലരൊക്കെങ്കിലും വീണ്ടും കിട്ടിയിട്ടുണ്ട്. ദയവായി അങ്ങനെ കിട്ടിയവർ ഒന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അപേക്ഷ. കാരണം വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരെ നമുക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ഇനി അബദ്ധവശാൽ ആർക്കെങ്കിലും തത്സമയ പരിപാടിയിൽ കിട്ടിപ്പോയാൽ അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരിഭവമില്ല, നമുക്ക് ആർക്കും അതിലൊരു വിഷമമുണ്ടായിട്ടല്ല, മറ്റുള്ളവരുടെ ഒരു അവസരത്തെ ഓർത്ത് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ആരോടും പ്രത്യേകിച്ച് സ്നേഹക്കുറവുണ്ടായിട്ടല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400244 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് ഒരു ഹായിട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിൽ വിധു പ്രതാപും സുജാതയും പാടിയ ഗാനത്തോടെ നമുക്ക് തുടങ്ങാം.

0: റിട്ടയർ ചെയ്ത ആളാണോ?
1: അതെ സർ.
0: എവിടെയായിരുന്നു ജോലി? സെക്യൂരിറ്റി ജോലിയിലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ച് കാലം ഉണ്ടായി അല്ലേ. അപ്പോൾ വീട്ടിലിങ്ങനെ വിശ്രമ ജീവിതത്തിലാണ്. ആരൊക്കെ വീട്ടിൽ? വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മളെ സപ്പോർട്ട്? അപ്പം എന്തായാലും പാട്ടിനോടൊരു താല്പര്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രിയ നമ്മുടെ ഗാനോത്സവത്തിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വീട്ടിലാർക്കെങ്കിലും പാട്ട്, മക്കളാരെങ്കിലും പാടുമായിരുന്നോ? ആണോ? അച്ഛൻ്റെ സംഗീത താല്പര്യമാണോ മോൾക്ക് കിട്ടിയത്, അതോ വൈഫിൻ്റെയോ?
1: എന്തായാലും
0: എന്താ കേട്ടില്ല, എന്തായാലും പാടും എന്നാണ് കാര്യം. ഓക്കെ, എന്നാൽ നമുക്ക് ഞങ്ങളുടെ സ്നേഹാന്വേഷം മക്കളോടൊക്കെ പറയൂ
1: കേട്ടോ.
0: നമുക്ക് രക്തത്തിലെ സുഖം ഒരു അതല്ലേ വേണ്ടല്ലേ. നമുക്ക് ഒരു സാധാരണ നമ്മൾ അത്ര കോമൺ ആയിട്ട് കേൾക്കാത്തൊരു പാട്ടാണ് അല്ലേ
1: എപ്പോഴും.
0: പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? ഈ പാട്ട് കേൾക്കുന്നതിലുള്ള അസഹ്യതയാണോ അവിടുന്ന്, അതോ പാട്ട് കേൾക്കാൻ വൈകുന്നോ? എന്തോ ഒരു ശബ്ദം കേൾക്കണ്ടല്ലോ, ആരോ അവിടുന്ന് ബഹളം വെക്കണ്ടല്ലോ. ഇങ്ങനെ ആരോടാ സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ. എന്താ അതിന്റെ പേരെന്താ?
1: ലിയോ.
0: ലിയോ ആണല്ലേ. അപ്പൊ ലിയോന് വേണ്ടി കൂടി നമുക്ക് ഈ പാട്ടങ്ങ് കേൾപ്പിക്കാം. ആർ കെ ദാമോദരന്റെ രചന, ജോൺസന്റെ സംഗീതം അല്ലേ, യേശുദാസ് രക്തം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം.
1: Yes, sir.
0: Okay, Anita. Thank you.
1: Okay, thanks, sir.
0: Right.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ആ, എന്താണ് വേണോട്ട്? എന്തൊക്കെയാ വിശേഷങ്ങൾ? ഉഷാറായിട്ട് പോന്നോ? അതെ. എവിടെയാ? നമ്മൾ കോഴിക്കോട് തന്നെയാണോ? ഫറൂഖോ? ആ ഹാ, കുറച്ചു കാലമായി കാത്തിരിക്കുന്നു എന്നറിയാം. എന്തൊക്കെയാ വേറെ? വീട്ടിൽ തന്നെ?
1: അതെ, വീട്ടിലാണ്.

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ, തര ഉഷാരാജനാണോ?
1: ഹലോ.
0: ഉഷാരാജനല്ലേ?
1: ഉഷാരാജനാണ്.
0: എവിടെയാണ് സ്ഥലം?
1: ഇത് നന്മണ്ട, ബാലുശ്ശേരി, മണ്ണാമ്പലം എന്നറിയോ?
0: ആ ഹാ ഹാ എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: കിട്ടുമോ കിട്ടില്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ, മെസ്സേജ് അയക്കുമ്പോൾ?
1: അയക്കുമ്പോൾ കിട്ടുമെന്ന് സംശയം തന്നെയായിരുന്നു.
0: ആ
1: രാവിലെ റേഡിയം തുറന്നു നോക്കും.
0: ആണോ? ആ ഹാ
1: വന്ദേ മാതരം.
0: അതെ, വന്ദേ മാതരം മുതൽ കേൾക്കും.
1: കേൾക്കും, പക്ഷെ അതിന്റെ രീതിയൊക്കെ മാറിപ്പോയില്ലേ ഇപ്പോ?
0: ആ അതെ, അത് പുതിയ വന്ദേ മാതരല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ മുഴുവൻ ഇതാണ്, മുഴുവനായിട്ടുള്ള വന്ദേ മാതരാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ മാർച്ച് മുതൽ.
1: സുഖം തന്നെയായിരുന്നു.
0: അതെ അതെ, ഓക്കെ. ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്? അപ്പൊ അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ കഴിഞ്ഞാൽ ബാക്കി സമയത്തൊക്കെ വീട്ടിലുണ്ട്, റേഡിയോ കൂട്ടുണ്ട്.
1: രാവിലെ തുറന്നിട്ടുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ചു കാലമായിട്ട് നമുക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം ഇന്നിപ്പോ ഈ ഒരു സംസാരത്തിലൂടെ. അതെ, ഞങ്ങൾക്കും അതെ. പക്ഷേ പോലെ ഇതുപോലെ റേഡിയോനോട് ഇത്രയും ഹൃദയബന്ധമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിലുള്ള ആഹ്ലാദമുണ്ട്. അതെ അല്ലേ, വീട്ടിലെ ചെറിയ ഇതില് പലരും പറയുന്ന ഒരു അനുഭവം സാക്ഷ്യമാണത്. റേഡിയോ അവർ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് പലരും കൊണ്ടു നടക്കുന്നത്.
1: എല്ലാ പരിപാടിയും, പാട്ടും, പിന്നെ എല്ലാ പരിപാടിയും.
0: ഓക്കെ, എന്തായാലും സന്തോഷം. ഇപ്പൊ ഒന്ന് ഭക്ഷണത്തിന് ആരെങ്കിലും ഉണ്ടോ വീട്ടിലെ? ആ അവരൊക്കെ ഉണ്ട്. എല്ലാം കാര്യങ്ങളൊക്കെ ആയോ? വൈകുന്നേരത്തെ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ടായോ? എന്താ മോളുടെ പേരെന്താ? മരുമോളുടെ പേരെന്താ? സൂര്യ. ആ അപ്പൊ സൂര്യയും മറ്റേ ഹസ്ബൻഡ് പേരോ ഭർത്താവിന്റെ പേരോ?
1: രാജൻ.
0: അപ്പൊ അവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ സൂര്യയോടും രാജേട്ടനോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ആയിക്കോട്ടെ.
0: മോന്റെ പേരോ?
1: സജിൻ.
0: സജിൻ വരുമ്പോഴും അന്വേഷിച്ചായി പറയൂ. ഇപ്പൊ വന്നു നോക്കുമ്പോ അധികം ആൾക്കാരില്ലാത്ത ദിവസമായി പോയി. സാറില്ല, പാട്ട് ഏതാ പറഞ്ഞത്?
1: ഹൃദയം.
0: ആ ഹൃദയം ദേവാലയം, തെരുവ് ഗീതത്തിൽ അല്ലേ?
1: പെട്ടെന്ന് സിനിമയുടെ പേര് മറന്നു.
0: കൊടുക്കാം കേട്ടോ, പാട്ട് കൊടുക്കാം. അപ്പൊ ശരി, ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കാനായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. 9400224440 ഇതാണ് നമ്പർ. 9400224440 നമ്പറിലേക്ക് ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. ഹലോ
1: ഹലോ,
0: പുൽപ്പറമ്പിൽ രാജേന്ദ്രൻ.
1: രാജേന്ദ്രൻ പുൽപ്പറമ്പിൽ. യെസ്.
0: ഓ സന്തോഷം. വെള്ളിമാടുന്ന്.
1: വെള്ളിമാടുന്ന്.
0: എന്തൊക്കെയാണ് പുൽപ്പറമ്പിൽ വിശേഷങ്ങൾ?
1: സുഖം തന്നെ. ഞങ്ങള് ഒരു ഇന്നിപ്പോ ഒഴിവ് കിട്ടിയപ്പോ ഹായ് ഇട്ട് നോക്കിയതാ.
0: അതെ,
1: ഒരു പാട്ട് കേൾക്കാം. ആകാശവാണി നമ്മള് പണ്ട് മുതൽക്കേ ചെറുപ്പം മുതൽക്കേ ആഗ്രഹിച്ച ഒരു മാധ്യമമായിരുന്നല്ലോ.
0: തീർച്ചയായും തീർച്ചയായും.
1: ചെറുപ്പം മുതൽക്കേ റേഡിയോ മാത്രമല്ല നമുക്കുണ്ടായിരുന്നു, റേഡിയോ സ്വന്തമാക്കുക കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തൃപ്തിയുള്ള ഒരു കാര്യമായിരുന്നു.
0: അതെ അതെ.
1: പിന്നെ ഞങ്ങള് സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളുകളായി. ഞങ്ങളുടെ സ്ഥാപനത്തിലും റേഡിയോ ഉണ്ട്, വെച്ചുകൊണ്ടിരിക്കും.
0: എന്താ എവിടെ അവിടെ വെള്ളിമാട് തന്നെയാണോ ജോലി?
1: ഹോട്ടൽ അശോകയാണ്.
0: വളരെ വളരെ വളരെ മുമ്പ് തന്നെയുള്ള ഒരു സ്ഥാപനല്ലേ.
1: അതെ, 1962 മുതലുള്ളതാണ്. ഞങ്ങൾ അന്നേ റേഡിയോ വെക്കുന്നുണ്ട്. സ്ഥിരം ഞങ്ങൾ വലിയ റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും റേഡിയോ ഉണ്ട്. അപ്പൊ ഊണ് കഴിക്കാൻ വരുന്ന ഞങ്ങള ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെള്ളിമാടിൽ ഊണ് കഴിക്കാൻ വരുന്നത്. അപ്പൊ ഊണ് കഴിക്കാൻ വരുന്ന ആളുകൾ പറയും ഞങ്ങൾക്ക് ഈ പാട്ടും കൂടെ കേട്ടും കൊണ്ട് ഊണ് കഴിക്കാൻ ഒരു സുഖമാണ്. അപ്പൊ നല്ല പാട്ടുകൾ കേൾക്കാലോ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമ്മളെ റേഡിയോ കച്ചവടത്തിനെ വേറെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അല്ല രാജേന്ദ്രൻ, വേറൊരു കാര്യം, നമ്മള് മുമ്പൊരിക്ക ഒരു തത്സമയ പരിപാടിയിൽ ഒരു 10-15 കൊല്ലം മുമ്പ് ഒരിക്കൽ പങ്കെടുത്തില്ലേ ഇതുപോലെ? ഒരു അവിടെ ഒരു നമ്മുടെ റിയൽ FM ന്റെ ഒരു പരിപാടിയിൽ, 11 മണിക്കുള്ള ഒരു തത്സമയ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു.

0: ഞങ്ങളോട് സംസാരിച്ചത്.
1: ആ അതെ അതെ അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അതാ ഞാൻ ആ പരിപാടി നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ആ ഹോട്ടലിന്റെ പേര് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്. അത് താങ്കളെ ഇത് കൂടാതെ നമ്മൾ നടക്കാവിലെ ഗീതാഭവൻ എന്നിട്ട് ആ ഹോട്ടലിൽ ഇപ്പം ഇല്ല. ഗീതാഭവൻ അങ്ങനെ രണ്ട് മൂന്ന് ഇതുപോലെ സ്ഥിരമായി പാട്ടുകൾ കേൾക്കുന്ന ഹോട്ടലുകളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തത്സമയ പരിപാടി നമ്മളന്ന് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തതിലൊരു ഓർമ്മയിൽ ഉണ്ട് ഈ സ്ഥലം. അതാ ഞാൻ പറയാൻ കാരണം. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ തിരക്കുകളുടെ സമയമാണ്. ഓ കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂ.
2: ഹലോ സർ.
1: ആ ഹലോ, നമസ്കാരം.
2: ഒരുപാട് സന്തോഷം, കുറേ കാലം കാത്തിരിക്കുന്നതാണ്. അല്ലാത്ത കാര്യം സാറിന്റെ ശബ്ദം കേൾക്കാനാണ് കൂടുതൽ.
1: അയ്യോ എന്തായാലും സന്തോഷം. റേഡിയോയിൽ ഇങ്ങനെ
2: രാവിലെ തന്നെ റേഡിയോ തുറന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനും ഭർത്താവും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. ഒരു മോളാണ്, കല്യാണം കഴിഞ്ഞ് അവള് ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പൊ റേഡിയോ ആണ് എന്റെ കൂട്ടുകാരൻ.
1: സന്തോഷം. പേരെങ്ങനെയായിരുന്നു?
2: എന്റെ പേര് ശാന്ത.
1: ശാന്ത, ഓക്കേ. അപ്പൊ രാജേന്ദ്രേട്ട് എങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞിരിക്കുന്നു.
2: അവിടെ ഹോട്ടലില് റേഡിയോ അവര് രാവിലെ
1: വെക്കും വെക്കും.
2: ഞാൻ വീട്ടിലും തുറന്നു വെക്കും.
1: എന്തായാലും സന്തോഷം. ഞങ്ങക്ക് ഒരു റേഡിയോ കുടുംബത്തെ ഒരിക്കൽ കൂടി പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ.
2: ഓ താങ്ക് യു സർ.
1: മകളോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ കേട്ടോ വിളിക്കുമ്പോ.
2: മോളുടെ പേര് ശില്പ. മരുമകന്റെ പേര് ചന്ദൻ. പേരക്കുട്ടിയുടെ പേര്
1: സ്നേഹാന്വേഷണം. പാട്ട് ആവശ്യപ്പെട്ടത് മേഘമൽഹാറിലെ ഒരു നറു പുഷ്പമായി, അതല്ലേ വേണ്ട കൊടുക്കാം?
2: അതെ സർ, അതെ അതെ
1: കൊടുക്കാം കേട്ടോ.
2: ഓക്കെ സർ. ഓ
1: വെൽക്കം വെൽക്കം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പങ്കെടുക്കാനായി വാട്സപ്പിലൊരു ഹായിട്ടാൽ മതി. 9400224440 ഇതാണ് നമ്മുടെ നമ്പർ. കുറേ പേരുടെ മെസ്സേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാലും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഒരു മെസ്സേജ് ഇടു, കഴിയുന്നത്ര പേരെ ഞങ്ങൾ തിരിച്ചു വിളിക്കാം. ഹലോ സുഹറ, നമസ്കാരം. കുറ്റിക്കാട്ടൂര്. ആ, എന്തൊക്കെയാണ് സുഹറയും ഇതുപോലെ കുറെ കാലമായി കാത്തിരിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നു. കിച്ചനിലെ റേഡിയോയിലെ പാട്ടും സുഹറയുടെ പാട്ടും കൂടി ആകുമ്പോ കിച്ചൻ നല്ല ഒരു ഒരു ഗാനമേള സദസ്സായി മാറുമോ?
1: പാട്ട് റേഡിയോയിൽ വെക്കുമ്പോ ഞാനും പാടും.
0: അതാരൊക്കെ കേൾക്കാനുള്ളത് പാത്രങ്ങൾ കൂടാതെ?
1: പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളൂ, പിന്നെ അയൽവാസികളൊക്കെ കേൾക്കും.
0: നമ്മള് പാട്ട് ഉച്ചത്തിലാകുമ്പോ അയൽപക്കത്തുന്ന ആൾക്കാര് വേലിക്കലേക്ക് എത്തും.
1: ഓ, ഹസ്ബൻഡിന് അങ്ങനെ പാട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല.
0: ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ അല്ലേ. ഓക്കെ, വേറെ എന്തൊക്കെ വിശേഷം? പാട്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നമ്മുടെ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ അയൽപ്പക്ക വേദി അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സുഹറ പാടാറില്ലേ?
1: ഇല്ല, റെസ്റ്റ്ലൻസിന്റെ പരിപാടിക്ക് പാടാൻ
0: മടി
1: പാടാന്.
0: അതെ, അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ? നമ്മളെ അയൽപക്കത്ത് എന്തായാലും സുഹറത്താത്തയുടെ പാട്ട് അയൽപക്കാർക്ക് അറിയാം. അപ്പൊ പിന്നെ അതൊരു വേദിയിൽ പാടിയാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് തൊട്ടപ്പുറത്ത് വീട്ടുകാർക്ക് കൂടി കേട്ടൂടെ.
1: പാട്ട് പാടുമ്പോ ഇവിടെ കേൾക്കുമ്പോ പറയൂ, ഇങ്ങനെ റെസിഡൻസിന്റെ പരിപാടിക്ക് പാടും പാടാന്ന് കൊറേ പറഞ്ഞിരുന്നു.
0: അവരെയൊക്കെ ഒരു അതില് പാട് നന്നായി പാടുന്നു എന്നുള്ള ഉറപ്പുള്ളതല്ലേ അവര് പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് കേട്ടാ മതി എന്ന് വിചാരിക്കൂലേ.
1: പഴയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ റഫീസാമിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ ഇനി അടുത്ത റെസിഡൻസിൽ ഒരു പാട്ട് എല്ലാരും നമ്മളെ കുറ്റിക്കോട്ടുകാർ പ്രതീക്ഷിക്കും. എന്താ നിങ്ങളുടെ റെസിഡൻസിന്റെ പേര്?
1: ഗ്രീൻലാൻഡ് കൂട്ടായ്മ.
0: അതിന്റെ അടുത്ത വാർഷികത്തിൽ അത് പ്രതീക്ഷിക്കാം. സുഹറത്താത്തയുടെ പാട്ട് അല്ലേ ഉണ്ടാവട്ടെ. ആ, അപ്പൊ പിന്നെ ഉറപ്പായിട്ടും പറ്റിയ ഞങ്ങൾ അതിലെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ന് കേൾക്കേണ്ട പാട്ട് ഏതാ? മരം സിനിമയിലെ പാട്ട് അല്ലേ. ആണോ? ആ, അതെ. അവരിവിടെ കോഴിക്കോട് നാട്ടിലുണ്ടോ അതോ ദൂരെയാണോ?
1: കൊറിയയില്
0: എന്ത് ജോലി ചെയ്യുന്നേ?
1: സാംസങ്ങിന്റെ ഷോറൂമില് വർക്ക് ചെയ്യാം.
0: അതെയോ?
1: മെയിൻ കമ്പനിയില്.
0: അതെ അല്ലേ.
1: പോയിട്ടുള്ളൂ.
0: വന്നിരുന്നോ?
1: ഇല്ല, വന്നില്ല, വരണം പറയുന്നുണ്ട്.
0: വീഡിയോ കോളില് കൊറിയൻ വിശേഷങ്ങളൊക്കെ അറിയും നിങ്ങള്. വരണം പറയുന്നില്ലേ? കൊറിയക്ക് വരണം പറയുന്നില്ലേ? എനിവേ, സന്തോഷം കേട്ടോ. എല്ലാരോടും, മക്കളോടും, മക്കളോട് എല്ലാരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം അദ്ദേഹത്തോടും ഹസ്ബൻഡ് വരുമ്പോ അദ്ദേഹത്തോടും പറയൂ കേട്ടോ.
1: അപ്പൊ
0: ഇത് യൂസഫ് അലി ദേവരാജൻ ടീമിന്റെ പാട്ടാണ്. സുശീലയും പി മാധുരിയും പാടിയത് അല്ലേ, മരത്തില്. ഓക്കെ, കേൾക്കാം.

0: ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ.
0: ആ ഇതാരാ? ഷീജയാണോ?
1: ശ്രീജിയാണ്.
0: ആ എവിടെയാ?
1: എന്റെ
0: ആ പറയൂ.
1: നാദാപുരാണ് വീട്.
0: ആ ഹാ,
1: തൂണേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ഓ, തൂണേരി ബ്ലോക്ക് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ.
1: എന്റെ സ്വന്തം വീട് കല്ലായിയാണ്.
0: ആ അതെയോ? അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പോയതാണ് അല്ലേ?
1: അല്ല, ഞാൻ നാദാപുരത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്.
0: ആ അതല്ല ചോദിച്ചത്, കല്ലായി അങ്ങോട്ട് വിവാഹ ശേഷം പോയതാണോ?
1: വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നതാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ കല്ലായി പുഴയുടെ കാര്യമാണ് ഇപ്പൊ പാടിക്കൊണ്ടിരുന്നത്.
1: ഞാൻ കേട്ടു, ഞാൻ എപ്പോഴും റേഡിയോ വെക്കും, കേൾക്കും. എനിക്ക് പണ്ടേ ഇഷ്ടാണ്.
0: ഓക്കെ.
1: പണ്ട് കാലേ ബാലയിലൊക്കെ എല്ലാം അവതരിപ്പിക്കാൻ വരാറുണ്ട്.
0: അതെയോ?
1: ഗണപതിയിലാണ് ഞാൻ പഠിച്ചത്.
0: ശരി, അപ്പൊ റേഡിയോ
1: ബാലയിലൊക്കെ എല്ലാം അവതരിപ്പിക്കാറുണ്ട്. പിന്നെ എന്റെ ഭർത്താവ് പിന്നെ നാടകോത്സവങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ഒരാളായിരുന്നു.
0: എന്താ അദ്ദേഹത്തിന്റെ പേര്?
1: ശ്രീധരൻ എന്നാ പേര്.
0: ആ മുഴുവൻ പേര്?
1: ശ്രീധരൻ തുണേരി.
0: ഓക്കെ ഓക്കെ. ആർട്ടിസ്റ്റ് ആണ്. അതെ,
1: നമ്മള് പിന്നെ നാടകോത്സവങ്ങളിലെ ഉണ്ടാവില്ലേ?
0: അതെ അതെ.
1: ആ സമയത്തെല്ലാം
0: വരാറുണ്ട്. നാടകത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അല്ലേ?
1: നാടകത്തിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം സ്റ്റേജ് അർപ്പിച്ചായിരുന്നു. ഇന്ത്യയിലായിരുന്നു.
0: ആ കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട്. അതായത് മുഴുവൻ പേര് ചോദിച്ച്, വേറെയും പേരിലുള്ള ആളല്ലോണ്ടേ.
1: പിന്നെ കൊറേ പിന്നെ എൻ എൻ പിള്ള സാറ്
0: നാടകത്തിലുണ്ടായിരുന്നു. ആ പ്രൊഫഷണൽ ആക്ടർ തന്നെയായിരുന്നു അല്ലേ? അതെ അല്ലേ. അപ്പം ഇതുപോലെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ നൊസ്റ്റു അടിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ.
1: അതെ, പണ്ടേ ഇഷ്ടമാണ്. കാരണം പണ്ട് നമുക്ക് റേഡിയോ മാത്രല്ലേ ഉള്ളൂ. പണ്ട് നമുക്ക് പണ്ടെല്ലാം കാൻകാവിനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം ആ ശബ്ദമെല്ലാം നമ്മൾ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോലെ.
0: അതെ, ഒരു ഐക്കോണിക് പ്രസന്റർ ആയിരുന്നു ആകാശവാണി.
1: അതെ അതെ. ഇന്ന് നമ്മളിപ്പോ ഫിലിം സ്റ്റാർസിൽ

0: തീർച്ചയായും അന്ന് അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു, റേഡിയോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, ഫിലിം സ്റ്റാർ. അതെ, അതിനു മുമ്പായിട്ടുള്ള അദ്ദേഹം ഒരു
1: കാലഘട്ടം ഭയങ്കരമാണ്. ഇപ്പോഴല്ലേ നമുക്ക് ടി വി എല്ലാം വന്നത്. എന്നാലും പാട്ട്, പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. പഴയ പാട്ടുകളോട് എനിക്ക് ഏറ്റവും
0: താല്പര്യം അല്ലേ. ഓക്കെ,
1: നമ്മളെ
0: പഴയ ബാലലോകം ടീമിനൊക്കെ ഇപ്പൊ കാണാറുണ്ടോ? പഴയ കുട്ടികൾ, കൂട്ടുകാരെയൊക്കെ സ്കൂളിലെ?
1: ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് എല്ലാം ഉണ്ട്.
0: അപ്പൊ ഇടയ്ക്ക് അതിന്റെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവും അല്ലേ?
1: ആ, ഇടയ്ക്കെല്ലാം ഞങ്ങള് കാണാറുണ്ട്.
0: ഇപ്പൊ ഇവിടെ കല്ലായി വീട്ടിൽ ആരാളെ?
1: വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയും അനിയത്തിയും ഉണ്ട്. ഞങ്ങൾക്കൊരു അജിത്ത് മാഷ് ഉണ്ടായിരുന്നു. അജിത്ത് മാഷ ഞങ്ങളെ പിന്നെ സ്കൂളിലെല്ലാം
0: ഈ പ്രോഗ്രാം ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പഴയ ഓർമ്മകളിലൂടെ പോവാനൊരു നിമിത്തമായി നമ്മുടെ ഒരു സംഭാഷണം.
1: ഓക്കെ,
0: അതെ, നമ്മള് ഇങ്ങനെ റാൻഡമായി എടുക്കുമ്പോ നറുക്ക് ആർക്ക് വീഴുന്നോ അവർക്ക് അവരുമായി സംസാരിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു പോളിസി.
1: ഓക്കെ,
0: അപ്പൊ ശ്രീധരേട്ടൻ വിളിക്കുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം റേഡിയോ നാടകോത്സവം ഉണ്ടായിരുന്നു, നല്ല പരിപാടി, നാടകങ്ങളൊന്നും ഇടണം, കോഴിക്കോടിന്ന് രണ്ട് നാടകം ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തോട് പറയൂ. യൂട്യൂബിൽ, ആകാശവാണിയുടെ യൂട്യൂബ് ചാനലുണ്ട് കോഴിക്കോട് നിലയത്തിന്റെ, അതിൽ നമ്മൾ റേഡിയോ നാടകോത്സവത്തിൽ കൊടുത്ത രണ്ട് നാടകങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കേൾക്കണമെങ്കിൽ അതിനുള്ള അവസരം ഉണ്ട്, ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട പാട്ട് ഏതോ ജന്മ കൽപ്പനയിൽ അല്ലേ? ആ, വാണിജ്യറാമിന്റെ. ഓക്കെ, കൊടുക്കാം പാളങ്ങൾ സിനിമയിലെ പാട്ടാട്ടോ.
1: അതെ അതെ,
0: അപ്പൊ താങ്ക് യു.
1: ഓക്കെ,
0: ഓക്കെ, ബൈ.

0: ഹലോ, നമസ്കാരം ദീപിക.
1: ഹലോ, നമസ്കാരം.
0: ദീപിക പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അപ്രതീക്ഷിതമായി കോള് വന്നത്.
1: റേഡിയോ അല്ല, എനിക്ക് ഫോണില് ഞാൻ റേഡിയോ എടുത്തതാണ്.
0: നമ്മുടെ ആപ്പ് ഉപയോഗിച്ചല്ലേ?
1: എന്നിട്ട്
0: ഫോണിൽ തന്നെയാണോ കേട്ടോണ്ടിരിക്കുന്നത്?
1: ഫോണില് കേട്ടോണ്ട്, ഭക്ഷണം കഴിച്ചോണ്ട് കേട്ടോണ്ടിരിക്കുന്നു.
0: ഓക്കെ. ദീപികയുടെ സ്ഥലം എവിടെയാ?
1: ഞാൻ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ.
0: കാടാമ്പുഴന്നാണ്.
1: കല്യാണം കഴിച്ച സ്ഥലമാണ് കാടാമ്പുഴ. എന്റെ വീട് അവിടെ തന്നെ കുറ്റിപ്പുറം.
0: കുറ്റിപ്പുറാണ്.
1: പണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നു, ഹലോ ജോയാലിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ചേച്ചി ബാലയത്തൻ. അതിലേക്ക് കത്തൊക്കെ അയച്ചിരുന്നു. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു, പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ ആയപ്പോ തിരക്കിലേക്ക് പറ്റുമ്പോ
0: റേഡിയോ കേൾക്കുന്നത് ആ ഒരു ശീലത്തിന് മാറി വീണ്ടും ഇപ്പൊ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പഴയ താല്പര്യങ്ങളൊക്കെ.
1: മോൾക്ക് 4 വയസ്സായി, അവള് എൽ കെ ജിയില് പോകുന്നുണ്ട്.
0: എന്താ മോളുടെ പേര്?
1: മോളുടെ പേര് പാർവണ.
0: പാർവണ. അവിടെ അടുത്ത് തന്നെയാണോ?
1: അവള് ഇല്ലാത്തപ്പോ ഭയങ്കര സൈലന്റ് ആണ്. സൈലന്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് റേഡിയോന് ഒപ്പം വെക്കും.
0: ഒരാളേ ഉള്ളോ?
1: ആ, ഒരു മോളേ ഉള്ളൂ.
0: ഓക്കെ. അപ്പൊ ദീപിക ജോലിക്ക്
1: പഠിക്കുന്നുണ്ട്.
0: ദീപിക പഠിക്കുന്നുണ്ടോ?
1: ഞാനല്ല.
0: ചെറിയ കുട്ടിയാണ്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ പാട്ടില്?
1: 3 വയസ്സ് കഴിഞ്ഞപ്പോ ഞങ്ങള്
0: താല്പര്യം മനസ്സിലാക്കി ചേർത്തു അല്ലേ?
1: പാട്ട് നേരത്തെ ചേർത്തു.
0: മോൾക്ക് ഏതൊക്കെയാ, ഏത് ടൈപ്പ് പാട്ടിനോടാ ഇഷ്ടം? അവൾക്ക് അങ്ങനെ പ്രത്യേക പ്രിയം കാണിക്കുന്നത് പഴയ പാട്ടാണോ? മോളുടെ ഫേവറേറ്റ് സോങ് ഏതാ അവിടെ എപ്പോഴും പാടുന്നത്?
1: അവിടെ ടീച്ചർ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്, ആലിപ്പഴം തീർക്കാൻ.
0: നമ്മുടെ എന്റെ മാമാട്ട് കുട്ടിയമ്മയിലെ പാട്ടില്ലേ?
1: ടീച്ചർ പഠിപ്പിച്ചാ. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, നാടൻ പാട്ട് രീതിക്ക് വരണതും. കൊറേ തവണ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ
0: നല്ല വാസന ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങള് ചെറുപ്പത്തിലെ തിരിച്ചറിയുകയും അതിനുള്ള പരിശീലനത്തിന് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത്.
1: ഞങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല.
0: ഹസ്ബൻഡിനും പാട്ടിൽ താല്പര്യം ഉണ്ടല്ലേ?
1: പാട്ട് ഇഷ്ടമാണ്. പാട്ടൊക്കെ
0: എന്താ? അദ്ദേഹത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് രോഹിത്. മോളുടെ പേര് പാർവണ.
0: ഓക്കെ. ഇവിടെ രോഹിത് ജോലിക്ക് പോയതായിരിക്കും അല്ലേ? ദീപിക ജോലിയുടെ കാര്യം ആലോചിച്ചിട്ടില്ലേ? ഒന്ന് മുതിരട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം ചെറിയ പ്രായം ആകുമ്പോ ഒരാള് കൂടെ ഉള്ളത് നല്ലതല്ലേ?
1: പിന്നെ വീട്ടിലെ അമ്മ ഉണ്ട്, ഏട്ടന്റെ അമ്മ. ഞങ്ങളാണ് ഇപ്പൊ. പിന്നെ ഞാൻ സ്കൂളിൽ വരണം, പിന്നെ
0: വരണം. ഓക്കെ. അപ്പൊ അവരോടൊക്കെ അമ്മയുടെ പേരെന്താ? അമ്മ അവിടെ ഉണ്ടല്ലോ. അമ്മയോട് ഞങ്ങള് പ്രത്യേക അന്വേഷണം പറയൂ കേട്ടോ.
1: അമ്മക്ക് ഇഷ്ടമൊക്കെ തന്നെ പാട്ടൊക്കെ കേൾക്കണം, അതിൽ പഴയ പാട്ടുകളൊക്കെ ഉണ്ടാവല്ലോ. അമ്മയുടെ പേര് ശോഭന.
0: ശോഭന. അപ്പൊ അമ്മ വരുമ്പോ പറയൂ കേട്ടോ, അച്ഛനും അമ്മയും അച്ഛനോടും അതുപോലെ രോഹിതം ഒക്കെ വരുമ്പോഴും പറയൂ. അവളോട് പ്രത്യേകം ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കൂ, നല്ലൊരു പാട്ടുകാരിയായി വളരട്ടെ. ഓക്കെ. അപ്പൊ തൊട്ടാൽ പൂക്കും പൂവേ എന്നുള്ള പാട്ടല്ലേ ഉദ്ദേശിച്ചേ? മോസൻ കാറ്റ് സിനിമയിലെ പാട്ട് ശ്വേത പാടിയത്. ഓക്കെ, കൊടുക്കാട്ടോ. ഓക്കെ ദീപിക, ബൈ ബൈ.

0: ഹലോ, നമസ്കാരം പ്രേമലത. കുറച്ചായല്ലോ, അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ?
1: വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ആ, മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു. ഹായ് എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറ്റില്ലേ? ഓക്കെ, എന്തൊക്കെയാ വിശേഷം? വടകര? വടകരയാ? ആ, അവിടെ അടുത്ത് തന്നെയാണോ? ടൗൺ തന്നെയാണോ അതോ ദൂരെയാണോ? വില്യാപ്പള്ളി. ആ ഹാ ഹാ, നമ്മുടെ പഴയ യുവഖാദറിൻ്റെ ഒക്കെ കുറേ കൃതികളിലൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ആ പ്രദേശങ്ങളൊക്കെ അല്ലേ? വായനാ താല്പര്യമൊക്കെ ഉണ്ടോ?
1: വേറെ
0: എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ തന്നെ?
1: ആ, വീട്ടില്.
0: കാലാവസ്ഥ അങ്ങനെ ഉണ്ട് ആ ഭാഗത്തേക്കൊക്കെ? ആ, നമ്മുടെ സാധാരണ ഉള്ള മഴക്കോട് കുറവാണ് അല്ലേ ഇന്ന്? അത് വീട്ടില് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ വീട്ടിൽ തന്നെയാണോ? വീട്ടിലെ ജോലി തന്നെ അത്യാവശ്യമുണ്ട്, പിന്നെ ഇനി പുറത്തേക്ക് പോകണ്ടല്ലോ. ഓക്കെ, ഈ കോഴിക്കോട് നിലയം നമുക്ക് അവിടെ റേഡിയോയിൽ തന്നെയല്ലേ കേൾക്കുന്നത്? അതോ ആപ്പ്? ഇത് ഫോണിലല്ലോ അല്ലേ? റേഡിയോ തന്നെ. റിയൽ എഫ് എം അപ്പം കുറെ നേരം കേൾക്കാറുണ്ടോ ഒരു ദിവസം? പാട്ടിനോടുള്ള പ്രിയം. ആവശ്യപ്പെട്ട പാട്ട് ഇത് ഞങ്ങളുടെ കഥയിലെ സ്വർണ്ണമുകിലെ ജാനകിയമ്മ പാടിയ ജാനകി പാടിയ പാട്ടല്ലേ? അതെ, പി ഭാസ്കരൻ ജോൺസൺ ടീം ഒരുക്കിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേട്ടാലോ എന്നാലേ? ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ വീട്ടിലെ പണികളൊക്കെ ഒരു ഭാഗമാക്കിയോ? ആ, ഓക്കെ. ആ, എന്നാ ഇനിയിപ്പോ ഇത് പാട്ട് കേട്ടിട്ടാവാം. ഏതായാലും ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, ഒരു 4 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാവാം. ഓക്കെ, സന്തോഷം കേട്ടോ. ഓക്കെ, ആ, വെൽക്കം.

0: ഹലോ, നമസ്കാരം ചന്ദ്രേട്ടോ.
1: സാർ
0: എന്തുണ്ട്, കുറേ കാത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവസാനമാണെങ്കിലും ഒന്ന് മിണ്ടാൻ കുറച്ച് സമയം കിട്ടിയെന്ന് വിചാരിക്കാം.
1: കൊറേയായി. അതെ, ഞാൻ എത്രയോ കാലം ഇങ്ങനെ ഇതുകൊണ്ട് കിട്ടിയത് 2024 കിട്ടിയാ സാറേ.
0: അതെയോ, അപ്പോൾ അത്രയും കൊല്ലായി. എവിടെ സ്ഥലം, എവിടെയായിരുന്നു?
1: സ്ഥലം മുണ്ടക്കല്.
0: മുണ്ടക്കൽ? ആ ഹാ,
1: പെരുവേൽ പഞ്ചായത്തില്.
0: ആ മനസ്സിലായി. അന്ന് എനിക്ക് പറഞ്ഞിരുന്നു അല്ലേ, നമ്മളൊരിക്കൽ കുറേ മുമ്പ് സംസാരിച്ച ഒരു കാര്യം പറഞ്ഞിരുന്നു.
1: ആ 24 സംസാരിച്ച.
0: അതെ അതെ അതെ.
1: ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ കുട്ടികളുടെ ഇങ്ങനെ പറയുന്നത് ഒരുങ്ങനെ ഇടുന്നതാ.
0: ആരാ വീട്ടിലല്ലേ? കുട്ടികളായിട്ട് ആരല്ലേ? പേരക്കുട്ടികളാ?
1: മരക്കള ഉണ്ടാള്.
0: അതെയോ? ആ ഹാ,
1: ഭാര്യ.
0: ആ മനസ്സിലായി. അപ്പൊ അവരെ
1: രണ്ടാം കുട്ടികളാണ്.
0: അവരെ മരുമക്കളുണ്ട്, ഭാര്യമാരുണ്ട് അവിടെ അല്ലേ? ഓക്കെ.
1: ആ ഭാര്യമാരാണ്.
0: ഓ,
1: ജോലി ഒന്നായില്ല, ഇങ്ങനെ BSc പോവുകയാണ്. പഠിത്തമൊക്കെ ഉണ്ട്, പണിയൊന്നും കിട്ടിയില്ല.
0: ആ, കോച്ചിങ് ശ്രമിച്ചോണ്ടിരിക്കുന്നു അല്ലേ?
1: ആ, മക്കളെന്താണ് ജോലിക്ക് പോകലുണ്ട്.
0: ആ ഹാ, എന്തായാലും മറ്റവര് കൂടി
1: ശ്രമിക്കും.
0: നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ ഒരു അവസരം ആയിരുന്നു വിചാരിക്കാം. ആ മതി, ആയിക്കോട്ടെ. അപ്പൊ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതല്ലേ വേണ്ടേ സംഭവാമി യുഗയുഗേ ആ സിനിമയിലെ.

0: അതെയാ? ഓ ഹോ ഹോ ഹോ ഓ അപ്പൊ അമ്മയുടെ ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം അമ്മയോട് പറയണേ.
1: അമ്മയുടെ പേര് മീനാക്ഷമ്മ എന്നാണ്.
0: ആ ഓക്കെ, മീനാക്ഷി അമ്മയോട് പ്രത്യേക സ്നേഹം.
1: ആ ആ
0: എന്നാ പാട്ട് കേൾക്കാം.
1: ആ ശരി
0: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ 1-2 മുതൽ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ബിനിത, സാങ്കേതിക സഹായം മഹേശ്വർ റെഡ്ഡി.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.

0: NCR witnessed heavy rainfall today. According to the weather agency, another spell of light rain is expected at many parts of the national capital towards evening. In Himachal Pradesh, Met Center Shimla has identified the next 4 days as highly sensitive. The Meteorological Center has also issued a flash flood warning for the next 24 hours for the districts of Chamba, Kangra, Kullu, Mandi, Shimla, Sirmaur and Solan. A report.
1: The Meteorological Center Shimla has issued an orange alert for heavy to very heavy rainfall today in 5 districts, Chamba, Kangra, Mandi, Shimla and Sirmaur. A yellow alert for heavy rainfall has also been issued for Una, Bilaspur, Hamirpur, Solan and Kullu districts. In view of the forecast of heavy rainfall, all educational institutions in the Paunta Sahab subdivision of Sirmaur district have been ordered to remain closed today. According to the State Emergency Operations Center, 108 roads across the state remain blocked due to landslides and heavy rain. Ritesh Kapoor, Akashwani News, Shimla.
0: Meanwhile, in Uttarakhand, the Chardham Yatra routes have been blocked at several locations due to landslides. Keeping the safety of pilgrims in mind, the Chardham Yatra has been suspended till tomorrow. Continuous rainfall has caused the water level of major rivers in the state to rise. The state government is closely monitoring the situation and disaster response and rescue teams have been kept on alert in vulnerable areas. And now before we end the bulletin, the headlines once again. Supreme Court directs the release of student protesters below 18 years and those having no criminal record. Both Houses of Parliament adjourned soon after assembling amid ruckus. Lok Sabha scheduled to take up anti-paper leak amendment bill today. Air India launches Easy Connect hub and spoke model at Amritsar Airport, connecting Punjab with 27 global destinations. 16 Maoists, including 6 top commanders, surrender before security forces in Jharkhand. Government introduces system of registering E0 FIRs in cybercrime cases across 18 states and union territories. 7.1 magnitude earthquake hits southern Japan, tsunami warning issued. And with that, we end the midday news.
2: Akashvani.
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
2: മൂന്നാം ഭാഗം.
3: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
4: അച്ഛാ, അച്ഛാ, എനിക്ക് അച്ഛാ കഞ്ഞി കുടിക്കാം.
5: ഞാൻ കുടിച്ചോളാം മോളെ.
4: നേരെ ഒരോടായില്ലേ?
5: എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
4: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
5: മോള് കഞ്ഞി കുടിച്ചോ?
4: അച്ഛൻ കുടിക്കാതെയോ?
5: ചന്ദ്രൻ കുടിച്ചോ?
4: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
5: അതെന്താ?
4: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
5: വരാം മോളെ.
4: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
5: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
4: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
5: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
4: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ, എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്ന് കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
5: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
4: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി എന്നേ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
5: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
4: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും

0: ഏട്ടന് ഒന്നും കഴിക്കാത്ത ഒരേ എരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
1: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
0: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷേ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ. ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ.
1: അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
0: നേര് പറയല്ല അച്ഛ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്ന് പിടികിട്ടുള്ളൂ. ഹോ, അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പാടാണ് ആ പാവ അനുഭവിക്കുന്നത്.
1: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്.
0: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛ.
1: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ. ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
0: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വെക്കാൻ?
1: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
0: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
1: ചെയ്തെന്ന് വെക്കേ.
0: ഓ, അങ്ങനെ.
1: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
0: അല്ലെങ്കിൽ പിന്നെ?
1: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക. എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
0: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
1: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
0: ഏ, അപരാധം ചെയ്തെന്നു?
1: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
0: കേട്ടു.
1: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
0: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
1: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്ര വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
0: അപരാധത്തിലല്ലേ അച്ഛ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
1: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞെ ഈ ലോകത്ത്.
0: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
1: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
0: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. അതെ, ഇത് ഏതവന്റെ കാര്യം?
1: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ലേ മോളെ ഈ അച്ഛന്റെ തെറ്റ്?
0: അയ്യോ, എന്താച്ച ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ചാ, ഞാൻ എന്തോ ധരിച്ചുപോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
1: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: എന്നെ കൊണ്ട് ഇനി ആർക്കും ഉണ്ടാവൂല ശല്യം. ഇത്രനാളും ശല്യപ്പെടുത്തിയത് അങ്ങ് ക്ഷമിച്ചേക്കണം മനസ്സുണ്ടെങ്കിൽ.
3: ഇത് എത്രാമത്തെ തവണയാടാ നിന്റെ ഈ പൂച്ചറാളം? വല്ല വിലയുണ്ടോ നിന്റെ ഈ പറച്ചിലിന്?
2: മേലാൽ ഞാൻ ഇത് പറഞ്ഞു കേക്കേണ്ടി വരില്ല.
3: ഓഹോ, അപ്പൊ ഇനി എന്താണാവോ ഭാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം വരുത്തി വെക്കാനല്ലാതെ.
2: ഓ, പേരുദോഷത്തിന്റെ കുത്തകേക്ക് എനിക്ക്. ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികളാരെന്ന്.
3: പിന്നെ നിന്നെ പോലെ കണ്ടം കാണിയായിട്ട് തെണ്ടിത്തിരികയല്ലേ മറ്റുള്ളവരുടെ ജോലി.
2: എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് വീട്ടിനകത്ത് കയറി ഇരുന്നോണ്ടാ മതി. നാട്ടുകാർ കൈകൊട്ടിച്ചിരിക്കുന്നത് കേക്കണ്ടല്ലോ, തൊലി ഉരിയുന്നത് കേക്കുന്നവന്റെ അല്ലേ.
3: എടാ, വല്ലവരും ഇല്ലാത്തതും പൊല്ലാത്തതും കൃത്രിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്ക് എന്ത് നഷ്ടമാ?
2: കണ്ടതും കേട്ടതും ഒന്നും മിണ്ടിപ്പോകുന്നവർക്കാ പഴി. അഭിമാനം കെട്ട് ജീവിക്കാൻ യാതൊരു കൂസലുമില്ല.
3: ഈ പറയുന്ന നിനക്ക് എന്ത് അഭിമാനാടാ? അഭിമാനിക്കാൻ എന്തോ ഉണ്ട് നിനക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആ കൊച്ചുങ്ങളെല്ലാം ഇന്ന് എവിടം വരെ എത്തി? നീയോ കള്ളക്കാള വഴവടിക്കും പോലെ കൊറേ കൊല്ലം പള്ളിക്കൂടത്തേക്ക് കറങ്ങി തിരിഞ്ഞ് കെട്ട് ഒരു പുറത്ത് ചാടി.
2: കണ്ടവർക്ക് വച്ചു

0: തമ്പി കൊടുത്ത്. ഇവിടത്തെ വേലക്കാരിയായി കഴിയുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നെ.
1: അതേടാ, ഞാൻ വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. വേല ചെയ്ത് ഞാൻ ജീവിക്കൂ, നീയോ?
0: ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാമൊന്നും. പക്ഷെ ഞാൻ വേലക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ഭാര്യ എന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് വീട്ടുപണി ചെയ്ത് നർഗിക്കുന്ന അമ്മയെ പോലെ രണ്ടും കെട്ടവനാവൂല.
1: എടാ, നീ ഇത് വെറുമാക്ക് പറയുന്നതല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ പിള്ളച്ചേട്ടൻ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും.
0: പിന്നെ എന്റെ പട്ടിക്ക് വേണം അങ്ങേരുണ്ടാക്കുന്ന ജോലി. അങ്ങേരെ അമ്മയും ചേർത്ത് ആളുകൾ അതും ഇതും പൂച്ചം പൂച്ചം പറയുന്നത് പോരാഞ്ഞിട്ടാണ് ഇനി അങ്ങേരുടെ ഒരു ഉദ്യോഗം.
1: ചി, വായടക്കടാ, ഒരു കാലത്തും ഗുണം പിടിക്കാത്ത വർത്താനം പറയാതെ.
0: നിങ്ങൾക്കൊക്കെ അങ്ങേര് വലിയവനാണെങ്കിൽ തലയിലെടുത്ത് വെച്ചോണം, കണ്ടാലുടനെ കഷ്ടം. നീ ഇങ്ങനെ നശിച്ചവനായി പോയല്ലോ എന്നൊരു മട്ടും ഭാവവും. ചേട്ടനെ കണ്ടുപഠിക്ക്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്ന് എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടൊരു ഗുണദോഷവും കലി വരും അത് കേൾക്കുമ്പോ. അത്രക്കാരുടെ സഹായം പറ്റും പോലെ ഒരു ഗതികേടുണ്ടോ? മനസ്സുമുട്ടുണ്ടോ? ആ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
1: നിർത്തണ മഹാഭാവി, നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്നാ കാലിൽ വീണ് മാപ്പിരക്ക്. എടാ എടാ, നിനക്കറിയാവോ ഈ വീട് തലകുത്തി വീടാൻ പോയ കാലത്ത് അത് താങ്ങി ഉറപ്പിച്ച് നിർത്തിയത് ആരാണെന്ന്?
0: ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ എന്തിനറിയുന്നു? ഇന്നീ വീട് നേരെ നിൽക്കുന്നു പോലും. ഇതൊരു വീടാണെന്ന് തന്നെ തോന്നിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്നു കൊടുത്തതൊക്കെ തിരക്കാൻ?
1: വീട്ടിൽ കഴിയുന്നവനല്ലേ വീടെന്താണെന്നറിയോ? നിന്റെ വീടും നാട്ടുവഴിയും ചന്തപ്പറമ്പും ഒക്കെ അല്ലേ?
0: ഞാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാത്തതാണ് നിങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ നരകത്തിൽ ഒരു അര നാഴിക തികച്ച്? സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളും ഉള്ള വീടല്ലേ ഇത്? ഈ മുൾക്കുഴിയിന്ന് തലയും വലിച്ചോണ്ട് പുറത്തുചാടിയാലോ? തെണ്ടി എന്നും വായി നോക്കി എന്നുമുള്ള മാറാപ്പേരും. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ.
1: അപ്പൊ അതാണ് നിനക്ക് സഹിക്കാൻ വയ്യാത്തത് അല്ലേ? ഇവിടെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുള്ളത് ശരിയാണ്ടാ? നീ എങ്ങനെ പെറ്റമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെ പോലെയാകും? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പമെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ചാടിത്തുള്ളിയ ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്ന് ഓർത്തു.
0: അതിലെനിക്ക് സംശയമേ ഇല്ലമ്മേ. സ്നേഹമുള്ളവർക്കല്ലേ ഛേദവും വേദനയും തോന്നൂ. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ?
1: ആ, അറിഞ്ഞതങ്ങ് മനസ്സിൽ ഇരുന്നാ മതി.
0: മനസ്സിൽ കൊള്ളാതെ വന്ന എന്നെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറ്, എനിക്ക് കഞ്ഞി, വേലക്കാരിത്തള്ളക്ക് ചീനിപ്പുഴുക്കും വെള്ളവും. ഇതല്ലേ ഇവിടത്തെ പതിവ്? ഒരു നല്ല തുണി അച്ഛനോ അമ്മയോ വാങ്ങിച്ചു തന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല പോലും. എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ടുകൊണ്ട് നീറുന്ന മനസ്സ് നേരെ നിന്നിട്ട് വേണ്ടേ പഠിക്കാൻ?
1: എടാ, ഞാൻ അവരുടെ അമ്മയായിട്ടാ ഈ വീട്ടിൽ കാലുകുത്തിയത്. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവരാ. അവര് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തും ഈ ജന്മത്ത്. അതുപോലെ തന്നെ അച്ഛനും.
0: ഇങ്ങനെ കോരിക്കുളിച്ച് പറയുന്ന ചെല്ല പിള്ളേകളില്ലേ, അവർക്കൊണ്ടോ അമ്മ ഈ വിചാരം? എങ്ങാണ്ടുന്നോ ഒരുത്തി അവർ കിഞ്ചിറ തുള്ളാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ അച്ഛൻ നാലാളിന്റെ മുന്നിൽ വെച്ച് പലകയിലിരുന്ന് മിന്നുകെട്ടി അന്തസ്സായി വിവാഹം കഴിച്ചുണ്ടായ പൊന്നുമക്കളെ പരിചരിക്കാൻ ഒരു പെണ്ണും പിള്ളയെ മേലാച്ചയ്ക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടോ ഈ പേട്ട് തലയിൽ കയറുന്നു? ആ മനുഷ്യന് അല്പമെങ്കിലും സ്നേഹം അമ്മയോടുണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്തുപെറ്റ മോനെ ഇത്ര അലക്ഷ്യമായി കരുതുമോ?
1: ഓ, ഞാനതങ്ങ് സഹിച്ചു. പിന്നെ ഞാൻ വന്നതും നിന്നതും മറ്റാർക്കും അതിൽ ഒരു കാര്യവുമില്ല. രണ്ടു പേർക്ക് മാത്രം അറിയാതെ സത്യം, പിന്നെ ഈശ്വരനും.
0: പറഞ്ഞാൽ അറിയാത്തത് അറിഞ്ഞോളും അനുഭവിക്കുമ്പോ. അന്നൊരുത്തരും കാണൂല ഈ കണ്ണിന്ന് ചാടുന്ന ചോര തുടയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെയും അമ്മ വളർത്തുന്ന മക്കളുണ്ടല്ലോ. ആ കൂടിയ പഠിത്തക്കാരനും ആ ചീവോതി പെങ്ങളും അവരുടെ പുറംപൂച്ചിലും ചക്കരവാക്കിലും അമ്മ മയങ്ങി മാഞ്ഞുപോയി. നാളെ അവർ അമ്മ ആ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്നത് കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും.
1: അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതല്ല ഇന്നു വരെ അനുഭവിച്ചില്ലേ? അതുപോലെ തന്നെ നാളെ.
0: വിധിയും മതിയും ഉണ്ട് അമ്മയെ മനുഷ്യന്. കഷ്ടം, അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ.
1: വിവരം കേട്ടവനെ, ഈ കൊക്കില് ജീവനുള്ളതുവരെ ഞാൻ അവരുടെ അമ്മയാ, അവരെന്റെ മക്കളും. ദേ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ മേലിൽ ഗുണദോഷിച്ചു പോകരുത്.
0: എന്നാൽ ഇങ്ങനെ ഒരുത്തിനെ പെറ്റടിച്ചെന്നേ കരുതണ്ട.
1: ഓ,
2: ഒന്ന് നിൽക്ക്.
0: എന്ത് വേണം?
2: ഞാൻ നിന്നെ പലപ്പോഴും പലതും ഉപദേശിച്ചിട്ടുണ്ട്.
0: ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ പഞ്ഞമില്ലാത്തത് ഉപദേശത്തിനല്ലേ. എന്നിട്ടെന്തായി? ഒരു ചുക്കുമില്ല.
2: ഞാൻ ചെയ്തതേ തെറ്റ്, നീ അത് ക്ഷമിക്കണം.
0: ക്ഷമിക്കാൻ എന്തോന്ന്? സ്വന്തം തകരാറ് മറച്ച് യോഗ്യത പാവിക്കാൻ ഉപദേശപ്പണിയുമായിട്ട് ചിലരിറങ്ങും. ആ കേശവപിള്ള മാമനില്ലേ, എന്തെന്ത് ഉപദേശമാണ് കാണുമ്പോ. ആരെയും ഗുണപ്പെടുത്തി.

0: അടങ്ങും. പക്ഷേ പുള്ളിയുടെ അനുഭവമോ? ഉപദേശം കേട്ട് സഹി കെട്ട് കൂടപ്പുറത്തെ പമ്പറന്നോര് കളഞ്ഞേച്ചങ്ങ് പോയി. അങ്ങേരുടെ അടുത്ത ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോകും.
1: ഏ, നിന്നെ ഗുണദോഷിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല.
0: എന്താ കളിയാക്കുകയാണോ? പിന്നെ ഒന്നു പറഞ്ഞേക്കാം, ഏത് ഗുണദോഷവും തമാശയായി കരുതി ഞാൻ കേട്ടെന്നിരിക്കും. പക്ഷേ കളിയാക്കിയാലുണ്ടല്ലോ, എന്റെ വിധമങ്ങ് മാറും.
1: കളിയാക്കലോ? നിന്നെയോ? നീ വിശ്വസിക്കരാഘവ, ഞാൻ മനസ്സിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്യരുതാത്ത ചെയ്തു, നീ അത് പൊറുക്ക്.
0: എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? അതോ എന്നെ കൂടി പിടിച്ചങ്ങ് ഉപദേശിയാക്കി കളയാമെന്നാണോ? അയ്യോ വേണ്ട വേണ്ട, വിട്ടേരെ. ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ.
1: നീ എവിടെ പോകുന്നു?
0: അതിപ്പോഴേ അറിയണ്ട. പിന്നെ പിരിയുമ്പും ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വെറുമൊരു ജഡം മാത്രമാവുമ്പോ വിവരമൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തേക്കണം. അപ്പൊ ഞാൻ എത്തിക്കോളാം. അതെങ്കിലേക്ക് വേണം.
1: ജഡമോ?
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
3: മൂന്നാം ഭാഗം
2: സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: The Real FM 103.6.
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ഹരിഹരൻ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45. Three point six.

0: FM പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ പ്രതിഫലനമാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുമ്പ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പ്രതിദിന സ്ലോട്ടുകളുടെ എണ്ണം 50 ഉയർത്തും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ജന്തർമന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ 2 പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് സ്വദേശി രാജ, വാഗമൺ പുള്ളിക്കാനം സ്വദേശി അർജുൻ എന്നിവരാണ് പിടിയിലായത്. മുഖ്യമന്ത്രിയെ വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ കുടുങ്ങി എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400024444.

യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440 9400224440. യുവർ ചോയ്സിൽ ആദ്യം മുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താര.

0: സ്റ്റൗ തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
4: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഇനി നടക്കാവുള്ള റിനിലിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. കെ ജയകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ബോംബെ രവി.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫെസ്റ്റപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
4: ഇനി പൂവാട്ടുപറമ്പുള്ള സന്നിയുടെ ഇഷ്ടഗാനം കേൾക്കാം. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും രാധിക തിലകും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താരാണ്.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour sale ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ
1: 10,000 rupees മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 rupees വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം 12 PM.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: 103.6 റിയൽ എഫ്എമ്മിൽ യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി കുണ്ടുപറമ്പത്ത് നിന്നും റീജ, ഗിരീഷ്, കണ്ണൻ എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം വിദ്യാസാഗർ.

0: ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

യുവർ ചോയ്സിൽ ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം നഖക്ഷതങ്ങൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെള്ളിയാമ്പുറത്ത് നിന്നും കൊട്ടഞ്ചേരി ജയചന്ദ്രൻ.

0: നമുക്ക് ടി വി എടുക്കാൻ ഇപ്പോൾ രാത്രി 12 മണി വരെ സമയം കിട്ടും.
1: മൈ ജി നോൺ സോപ്പ് 48 hour സെയിൽ തുടങ്ങി.
0: 43, 55, 65 inch ടിവികളിൽ 4,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: ജരൂർ സുനിയെ പിട്ടാരാ. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പുണെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ബിച്ചു തിരുമല ശ്യാം കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് യേശുദാസും എസ് ജാനകിയും. ചിത്രം അങ്ങാടി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും പ്രകാശൻ, ബിന്ദു, അഭിഷേക്, അഭിനവ്.

0: ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി മലപ്പുറം മുണ്ടുപറമ്പെന്ന് രാജലക്ഷ്മി പ്രഭാകർ ആവശ്യപ്പെട്ടൊരു ഗാനം കേൾക്കാം. ഗർ എന്ന ചിത്രത്തും പാടിയത് ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ. ഗാനശില്പികൾ ഗുൽസാർ, രാഹുൽദേവ് ബർമൻ.

0: ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടക്കല്ലേ?
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങി.
1: ബ്രാൻഡഡ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്പെഷ്യൽ പ്രൈസിൽ SBS റെഫ്രിജറേറ്ററിനൊപ്പം 14,000 രൂപയുടെ ഗിഫ്റ്റ്
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്.

0: ഗീത വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ബി കെ ഹരിനാരായൺ, ഗോപി സുന്ദർ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് വിജയ് യേശുദാസ്, സിതാര കൃഷ്ണകുമാർ. ചിത്രം ഇര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തിക്കോടിയിൽ നിന്നും ആതിര.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കെ രാഘവന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും പി ജയചന്ദ്രനും പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ. ചിത്രം കണ്ണപ്പനുണ്ണി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അത്തോളിയിൽ നിന്നും മോഹനൻ.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: യുവർ ചോയ്സിൽ അവസാനമായി ചെട്ടിപ്പുഴയിൽ നിന്നും നജ്മത് ഹസ്കർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പൂനിലാമഴ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇണം ലക്ഷ്മീകാന്ത് പ്യാരേലാൽ.

0: The Real FM 103.6.
1: FM പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തിന്റെ പ്രതിഫലനമാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലസ്ഥിരത ഉറപ്പാക്കുന്നതിന്, വിപണി ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും, കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി ടി സിദ്ദീഖ്. വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുമ്പ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ആരോഗ്യവകുപ്പിന്റെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനായി മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല നാളെ ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു പുതിയ ഫ്രീസർ വാങ്ങണ്ടേ?
1: അതിനല്ലേ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങിയിരിക്കുന്നത്. രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം.
2: ഫ്രീസറിന് ഫ്ലാറ്റ് 35% ഓഫ്.
1: VC കൂളറിൽ 2500 രൂപ ക്യാഷ് ബാക്ക്.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ
1: ഈ രാത്രിയിലോ? അതെ അതെ, 12 മണി വരെ ഷോപ്പ് ചെയ്യാൻ സമയമുണ്ട്. നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ നടക്കുമല്ലേ.
0: ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86% അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
3: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
2: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
3: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ
2: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
4: മ്യൂസിക് നിക്സ്.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം 12 വരെ.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
4: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: മ്യൂസിക് നിക്സ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
1: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പത്തനംതിട്ട പഴവങ്ങാടി ചേത്തോങ്കര ശ്രീമതി സിനി റേച്ചൽ മാത്യുവിന്റെ സ്വപ്നം ഒരു നഴ്സാവണം എന്നായിരുന്നു. എന്നാൽ സിനി ചെന്നെത്തിയത് ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിന്റെ വിശാല ലോകത്തേക്കാണ്. സിനിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തോന്നിയ ഒരു ചിന്തയിൽ നിന്നും തുടങ്ങിയ സംരംഭം ഇന്ന് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ചക്ക ഹൽവയിൽ നിന്ന് തുടങ്ങിയ റേച്ചൽസ് കിച്ചനിൽ ഇന്ന് തയ്യാറാക്കാത്ത വിഭവങ്ങൾ വിരളമാണ്. നാലുമണി പലഹാരങ്ങൾക്കൊപ്പം പലവിധ അച്ചാറുകൾ, സ്രാവിടിച്ചത് തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. ശ്രീമതി സിനിയുടെ വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
1: മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ റേച്ചൽസ് കിച്ചൻ എന്ന സംരംഭം നടത്തിക്കൊണ്ടുവരുന്നു. ചക്ക അലുവ എന്നൊരു പ്രോഡക്റ്റ് സാധാരണയായി എല്ലാ ചക്കക്കാലത്തും നമ്മുടെ ഈ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു വിഭവമാണ്. അത് ബന്ധുക്കൾക്കും നാട്ടിൽ ആ സമയത്തില്ലാത്തവർക്കും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു വളരെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. സാധാരണ നമ്മൾ ചക്ക അലുവ എന്ന് പറയുമ്പോൾ മൈദ ചേർത്ത ഒരു പ്രിപ്പറേഷനാണ് ലഭിക്കുക. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് മൈദ ചേർക്കാതെ തേങ്ങാപ്പാലിനകത്ത് വെന്ത് ചക്കയ്ക്കകത്തേക്ക് ശർക്കര ചേർത്ത് അതിനകത്ത് വെള്ളം വറ്റിച്ചെടുത്ത് വരട്ടി എള്ള്, ചുക്ക്, ഏലക്ക, കശുവണ്ടിയൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവും ആയ ഒരു നല്ലൊരു ഡെസേർട്ടായിട്ടാണ് അതിനെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. പിന്നീട് ചക്ക വരട്ടിയായി. പിന്നീട് ഞങ്ങളോട് ചിപ്സ് ചോദിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ ചക്കയുപ്പേരിയാണ്. ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റോടും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഐറ്റമാണ് നമ്മുടെ ഈ ചക്കയുപ്പേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഐറ്റമായിരുന്നു ഈ സ്രാവിൻ്റെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്. USയിലുള്ള പോളേട്ടനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, സിനി എനിക്കിച്ചിരി ഉണക്ക സ്രാവ് വേണം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ആൻറ്റിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് പഠിച്ച് അതിനെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പ് കളഞ്ഞ് പിന്നെ നമ്മുടെ സാദാ തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസും കൂടെ ഒക്കെ ചേർത്ത് വളരെ രുചികരമായ ഒരു പ്രോഡക്റ്റാണ്. അതായത് ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് വിദേശത്തേക്ക് ഇത് കൊണ്ടുപോയി അവിടെ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള തടസ്സം മാറ്റി ചോറും തൈരും ഈ ചമ്മന്തിപ്പൊടിയും കൂടെ സ്രാവ് പൊടിയും കൂടെ ഇട്ട് രുചികരമായി കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സ്രാവ് ഇടിച്ചത്. പിന്നീട് ഓരോ ഐറ്റംസ് ചോദിക്കുമ്പോഴും

0: അതിനെക്കുറിച്ചൊന്ന് പഠിക്കും. പഠിച്ച് ഓരോ പ്രോഡക്റ്റുകൾ ചെയ്തു വന്നു. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആൾക്കാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പറയുന്ന വേറൊരു ഐറ്റമാണ്. നല്ല ഗുണനിലവാരമുള്ള ഉണക്ക ചെമ്മീൻ വാങ്ങി തേങ്ങാ ചമ്മന്തിയുടെ ഒരു ബേസ് അതിനും കൊടുത്ത് അങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബീഫിൻ്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത്. നമ്മൾ പോത്തിറച്ചി തന്നെ പോയി വാങ്ങിക്കും, അതിനെ നമ്മൾ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കും. ആ ഉണക്കിയെടുക്കുന്നതിനെ നമ്മൾ ഇടിച്ച് അതിനെ മയപ്പെടുത്തി സോഫ്റ്റായിട്ടുള്ള എന്നാൽ ഇറച്ചിയുടെ നല്ല രുചിയുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചിയാണ് ഇത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം ഈ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ, കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഒരിക്കലും ചെയ്യാറില്ല. അപ്പം അത്രയും സമയത്തിനുള്ളിൽ നമ്മളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളതായിരിക്കും ഈ ചേമ്പുപ്പേരി എന്ന് പറയുന്നത്. ചേമ്പുപ്പേരി ഉണ്ടാക്കുന്നതിന് പ്രയാസം എന്ന് പറയുന്നത് ഇതിൻ്റെ വഴുവഴുപ്പാണ്. 5 കിലോ പച്ച ചേമ്പ് വാങ്ങിച്ചാൽ 1.5 കിലോ ചേമ്പുപ്പേരി ആയിട്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത് വാലാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറിക്കഴിഞ്ഞിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്റ്റുകളെയും ഏത് രീതിയിലാണോ ഭക്ഷ്യയോഗ്യമാക്കാമെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ട്രയൽ ചെയ്ത് പിന്നീട് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്താണ് പ്രോഡക്റ്റുകൾ നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പഴുത്ത ഏത്തക്കായയുടെ ഉപ്പേരി. ഇതിനകത്ത് ഒരിക്കലും നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ചെയ്യുന്നതല്ല, ഇതിനൊരു ചെറിയൊരു ബ്ലാക്ക് കളർ വരുന്നത് കാരമലൈസേഷൻ കൊണ്ടാണ്. അതായത് പഴുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഫ്രക്ടോസിൻ്റെ അളവ് കൊണ്ട് ഉണ്ടാവുന്ന നിറവ്യത്യാസമാണ് ഈ കാണുന്നത്. നമ്മൾ ചെറിയൊരു പഴുപ്പാകുന്ന ഏത്തക്ക വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതും കൊണ്ട് സ്കൂളിൽ പോവും, അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ പറയും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണല്ലോ എന്ന്. എന്നുവെച്ചാൽ നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ചോ, ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്, രണ്ടാമത് ഒരിക്കൽ പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഒക്കെ വില മാർക്കറ്റിൽ ലഭിക്കുന്ന സാധാരണ ഉപ്പേരികളിൽ നിന്നും വളരെയധികം മുമ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി തേങ്ങാപ്പാൽ ഒരു അല്പം പോലും പിഴിഞ്ഞെടുക്കാതെ നല്ല രുചികരമായി വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റോടുകൂടെ ചെയ്യുന്ന വിഭവം. അത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ജോലിക്കായിട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അല്പം ചോറെടുത്ത് ഈ ചമ്മന്തിയും കൂട്ടി നല്ല രുചികരമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നുള്ളത് അച്ചാർ ഐറ്റംസ് ആണേ. പാവയ്ക്ക, ഇഞ്ചി, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ മോദമീൻ്റെ അച്ചാർ, കൊഞ്ചച്ചാർ, നെത്തോലി അച്ചാർ, കേരമീൻ്റെ അച്ചാർ ഒക്കെയുണ്ട്. ഈ അച്ചാറുകളൊക്കെ ഇറച്ചി അച്ചാറായാലും മീനച്ചാറായാലും മറ്റേത് അച്ചാറുകളായാലും ഗ്രേവി ഒത്തിരി ചേർക്കുക എന്നുള്ളതല്ല, നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ രുചികരമായി അതിനൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്നു. അതും നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല രുചികരവും ആരോഗ്യകരവുമായ അച്ചാറുകൾ, അധികം പുളിയില്ലാതെ, അതായത് വിനഗിരി ഉപയോഗിക്കാതെ, ഉപ്പിൻ്റെതും നല്ലെണ്ണയുടെയും പ്രിസർവേഷനിലൂടെ മാത്രം ഇരിക്കുന്നതായ അച്ചാറുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ഡിമാൻഡുള്ള വേറൊരു ഐറ്റമാണ് ഈ മഞ്ഞൾ പൊടിയും. ഇവിടെ അടുത്ത കർഷകരിൽ നിന്നും വാങ്ങിക്കുന്ന മഞ്ഞൾ ഞങ്ങളിവിടെ 40 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. ആ കുക്കറിനകത്ത് ഒന്ന് ആവി കയറ്റി വേവിച്ച് ഡ്രയറിൽ ഉണക്കിയെടുത്ത് പൊടിക്കുന്നതാണ്. അതുപോലെ ഈ കാശ്മീരി മുളക് മാത്രം ഞങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഡബ്ബി എന്ന് പറയുന്ന, അല്ലെ ഡബ്ബാന്നോ ഒക്കെയാണ് ഇതിന് പലയിടത്തും പല പേര് പറയുന്നത്, ഡബ്ബി ചില്ലി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീരെ എരിവ് കുറഞ്ഞ മുളകാണ്, നല്ല കൊഴുപ്പും ഒട്ടും എരിവും ഇല്ലാത്തതായ മുളക് പൊടിയാണിത്. ഇത് കഴുകി ഡ്രയറിൽ ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. ഇതിനും നല്ല ഡിമാൻഡുള്ളതാണ്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല. ഗരം മസാലയിലെ എല്ലാ കൂട്ടുകളും, ഏലക്കയും സ്റ്റാർ അനീസും ജാതിപത്രി, പെരുംജീരകം, സിനമൻ, ഗ്രാമ്പൂ, കുരുമുളക് ഇവയൊക്കെ വേണ്ട അനുപാതത്തിൽ ചേർത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ കറികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഗരം മസാലയാണ് ഇത്.
1: സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി ജാക്ക് ഫ്രൂട്ട് പ്രിസർവേഷൻ യൂണിറ്റിനുള്ള സബ്സിഡിയും ശ്രീമതി സിനിക്ക് ലഭിച്ചിട്ടുണ്ട്.
0: മഴയില്ലാത്ത സമയത്തെ ചക്ക, നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് കുരുവും ചകിനിയും എല്ലാം കളഞ്ഞതിന് ശേഷം

0: ശേഷം
1: പാക്കറ്റുകളായി ഇതിന് പില്ലോ പൗച്ചസ് എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ഇത് ഫ്രീസ് ആയിരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ദീർഘകാലം കേടുകൂടാതെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്ഥലവും കിട്ടും. 800 ലിറ്ററിൻ്റെ വീതം 3 ഫ്രീസറുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഏകദേശം 2100 കിലോ വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അറ്റ് എ ടൈം. നമ്മൾ ഡ്രയറിലാണ് ഈ ചക്ക ഉണക്കി വെക്കുന്നത്, അതുപോലെ തേങ്ങ ഉണക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ മീൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനകത്തെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുന്നത്, ഇറച്ചി ഉണക്കാനിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡ്രയർ എന്ന് പറഞ്ഞാൽ ഡീഹ്യൂമിഡിഫയറാണ്. ജലാംശം അതിനകത്തുനിന്ന് വലിച്ചു പുറത്ത് കളയുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഐറ്റം ഉണക്കിയാലും അതിൻ്റെ കളർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. മുരിങ്ങയിലയും പേരയിലയും ഒക്കെ നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട്, അതുപോലെ കാന്താരി ഉണക്കാറുണ്ട്. ഇതിൻ്റെ ഒന്നും സ്വാഭാവികമായ നിറം നഷ്ടപ്പെടാതെ തന്നെ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഈ പ്രോഡക്റ്റുകളുടെ വിപണനം ആരംഭിച്ചത്. പിന്നീട് നമ്മൾ മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ആൾക്കാർക്ക് പരസ്യങ്ങളായിട്ടും അല്ലാതെയും നമ്മുടെ മാർക്കറ്റിംഗ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചു, www.rachelskitchen.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആരംഭിച്ച് അതിലൂടെയാണ് കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടറിഞ്ഞു വരുന്നവരുണ്ട്, രുചിച്ചു നോക്കി ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് അലൻ മാത്യു എബ്രഹാമും കൂടെയാണ് ഞങ്ങളുടെ സംരംഭത്തെ നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം MBA ബിരുദധാരിയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണ സമയം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവർ നന്മ നിവേദ്, അവർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2 മക്കളാണ്. ഇളയ മോന് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നു, നാഥാൻ എബ്രഹാം അലൻ. കുഞ്ഞുങ്ങളുടെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രയത്നമാണ് ഇതിനെ പതുക്കെ വളർന്നു വരുന്ന ഒരു സംരംഭമാക്കിക്കൊണ്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പ്ലാനിങ് ഇല്ലാത്തതും കൊണ്ടുമുള്ള വളരെയേറെ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചും എടുത്തും ഒക്കെ വരുന്നു. അതിന് വളരെ സപ്പോർട്ട് നമുക്ക് പുറത്തുനിന്നും ഞങ്ങളെ കേട്ടും അറിഞ്ഞും കണ്ടും ഞങ്ങളുടെ ഹാർഡ്ഷിപ്പിനെ അംഗീകരിച്ചും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കടകളിലൊക്കെ എല്ലാ ഐറ്റംസും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വളരെ യുണീക്കായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വില കൂടുതൽ എന്ന് പറയുന്നതിലും ആൾക്കാർ ഞങ്ങളുടെ നിന്നും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും രുചികരവും അതോടൊപ്പം തന്നെ ആരോഗ്യപ്രദവുമായിട്ട് ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ച് നൽകിയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്കിടയിൽ ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കും. എന്നാൽ അത് നമ്മൾ കൃത്യമായിട്ടും വിശ്വസ്തമായിട്ടും ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി വയ്യ എന്ന് മടുത്തു പോകാതെ നിന്നാൽ മാത്രമേ തുടർന്നും നമുക്കിത് മുൻപോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കൂ. പുതിയതായിട്ടൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഓ എനിക്കിനി വയ്യ എന്ന് വിട്ടുപേക്ഷിച്ചു പോകാതെ റെസിലിയൻ്റായിട്ട് നിൽക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിച്ചാൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാനും നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം ലഭിക്കത്തക്ക പോലെയും അനേകർക്ക് തൊഴിൽ നൽകത്തക്ക പോലെയും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയിൽ പങ്കാളികളാകാനും നമുക്കും സാധിക്കും എന്നതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഒരു റേച്ചൽസ് കിച്ചൺ എന്ന് പറയുന്ന സംരംഭം. ഈ ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിന്, അതുപോലെ തന്നെ കൃഷിവകുപ്പ്, ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിന്നൊക്കെ, അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം പത്തനംതിട്ട ജില്ല, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചതായ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു വ്യവസായത്തിനുള്ള എൻകറേജ്മെൻ്റ് ആയിരുന്നു.
2: സിനി മാത്യു തുടങ്ങിയ സ്വയം തൊഴിൽ സംരംഭം ഇന്ന് സമീപത്തെ വനിതകൾക്കും ഒരു വരുമാന മാർഗമാണ്. റേച്ചൽസ് കിച്ചൺ എന്ന ഈ സംരംഭത്തിൽ ഏറെ സംതൃപ്തിയുണ്ട് സിനിക്ക്, അതിലേറെ അതിൻ്റെ വളർച്ചയിൽ അഭിമാനവും. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോയാൽ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീമതി സിനി റേച്ചൽ മാത്യുവിൻ്റെ റേച്ചൽസ് കിച്ചൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി. എഫ് എം പ്രധാന വാർത്തകൾ. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായി വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലസ്ഥിരത ഉറപ്പാക്കുന്നതിനും വിപണി ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ട് 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി ടി സിദ്ദിഖ്. വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. തിരുവനന്തപുരം അമ്പലമുക്കിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ മുതൽ മറ്റന്നാൾ രാവിലെ വരെ പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, കുറവൻകോണം, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ ഗൗരീശപ്പട്ടം, മുറിഞ്ഞപാലം, കുമാരപുരം, ഉള്ളൂർ കൊച്ചുള്ളൂർ എന്നിവിടങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 70 പോയിന്റ് ഇടിഞ്ഞ് 76,766-ലും നിഫ്റ്റി 11 പോയിന്റ് നഷ്ടത്തിൽ 23,985-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ കുറഞ്ഞ് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: കോളിവുഡ് ഹിറ്റ്.

0: ഫോക്സ്വാഗൻ ബൂട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
2: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.

0: ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 o'clock വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
1: ഇന്നും നാളെയും. കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: കോളിവുഡ് ഹിറ്റ്.

0: നമുക്ക് ടി വി എടുക്കാൻ ഇപ്പോൾ രാത്രി 12 മണി വരെ സമയം കിട്ടും.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ തുടങ്ങി.
0: 43, 55, 65 inch ടിവികളിൽ 4,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: നമ്മുടെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ നടക്കല്ലേ.
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2,500 ക്യാഷ് ബാക്ക്.
2: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റാളേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് രാജേഷ് റോഷൻ, ചിത്രം അൻവർ.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങി.
1: ബ്രാൻഡഡ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്പെഷ്യൽ പ്രൈസിൽ SBS റെഫ്രിജറേറ്ററിനൊപ്പം 14,000 രൂപയുടെ ഗിഫ്റ്റ്
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: അടുത്ത ഗാനം കേൾക്കാം, അമർ പ്രേം എന്ന ചിത്രത്തിൽ നിന്നും.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: അടുത്ത ഗാനം കേൾക്കാം, ചോരി ചോരി എന്ന ചിത്രത്തിൽ നിന്നും.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: അടുത്ത ഗാനം കേൾക്കാം, രംഗീല എന്ന ചിത്രത്തിൽ നിന്നും.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. നികുതി നിർദ്ദേശങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ല സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. MSME ദിന പുരസ്കാര വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ തരിശുനിലങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തി കൃഷിയോഗ്യമാക്കി ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓരോ കുടുംബത്തിൽ നിന്നും ആരംഭിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പായിപ്പാട് സംഘടിപ്പിച്ച പൊതുജന സദസ്സ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. BRCക്ക് കീഴിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ എണ്ണം 3. 10-ന്റെയും 20-ന്റെയും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവനന്തപുരം അമ്പലമുക്കിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ മുതൽ മറ്റന്നാൾ രാവിലെ വരെ പേരൂർക്കട, അമ്പലമുക്ക്, കവടിയാർ, കുറവൻകോണം, പട്ടം, കേശവദാസപുരം, ഉള്ളൂർ, ഗൗരീശപ്പട്ടം, മുറിഞ്ഞപാലം, കുമാരപുരം, ഉള്ളൂർ, കൊച്ചുള്ളൂർ എന്നിവിടങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ സീതാലയം. സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക, മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.

ഗാനകേളി. ഇന്നത്തെ ഗാനകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഗാനം പാടിയത് വാണി ജയറാം, ചിത്രം അകലങ്ങളിൽ അഭയം. ഗാനരചന ദാമോദരൻ, സംഗീതം ജി ദേവരാജൻ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ
1: ഈ രാത്രിയിലോ? അതെ അതെ, 12 മണി വരെ ഷോപ്പ് ചെയ്യാൻ സമയമുണ്ട്. നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ നടക്കുമല്ലേ.
2: ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: നീലഗിരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന PK ഗോപി, സംഗീതം മരകതമണി.

0: കവിതമൂളും ഹരിതഭൂരി മൃദുലഗാനം.
1: ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86%. അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
2: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
1: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
2: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഗാനകേളിയിലെ അടുത്ത ഗാനം പാടിയത് അജയ് സത്യൻ, ചിത്രം +2. ഗാനരചന രമേശൻ നായർ, സംഗീതം മനു രമേശൻ.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: വയലാർ ശരചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് ബിജിബാൽ ഈണം നൽകി. യാസിൻ, സൗമ്യ ടി ആർ എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഒഴിമുറി.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സ് സെയിലിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ

0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് യു പി ഐ ഓഫറുകളും
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
6: ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, വിജയ് യേശുദാസ്, അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: 10,000
1: രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: ഷിബു ചക്രവർത്തിയും കണ്ണൂർ രാജനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം MG ശ്രീകുമാർ പാടിയത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എം പി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡി എം കെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തു വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി, പഠനം

0: ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
1: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
1: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോ

ഗാനകേളി. ഗാനകേളി തുടരുന്നു. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
1: ഇന്നും നാളെയും. കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം.

0: ും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: അടുത്ത ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ചിത്രം സുഖം സുഖകരം. ഗാനരചന തെക്കുറിശി സുകുമാരൻ നായർ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനകേളിയവയുടെ സമാപിക്കുന്നു.
1: ഗാനകേളി.
0: എഫ്എം പ്രധാന വാർത്തകൾ. പരീക്ഷാക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
2: Volkswagen Virtus 4-ആം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4th വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി

0: നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
1: ഭാരതീയതാ കി ഭാവന കാ വിസ്താർ ഹുവ ഓർ ഹംനെ ഔപനിവേശിക് മാനസികതാ കെ അവശോഷ് കോ ഖതം കർനെ കി ഓർ ഠോസ് കദം ഉഠായെ ഹൈ. വികാസ് ഓർ ജനസേവാ കി യേ യാത്ര നിരന്തര ആഗെ ബഢേഗി തഥാ ഹം സബ് നയി സങ്കൽപ ഉത്സാഹ കെ സാഥ് അപ്നെ ലക്ഷ്യം കി ഓർ അഗ്രസ് രഹേ.
0: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൗപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
2: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10 20 പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ

0: പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN റാഗ്നാർ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ്

0: ഇത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി 103.6 റിയൽ എഫ്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് രഹ്ന പി ടി.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
0: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: അടുത്ത ഗാനം പാടിയത് മഞ്ജുള പ്രകാശ്.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: ദാ നമുക്ക് ടി വി എടുക്കാൻ ഇപ്പോൾ രാത്രി 12 മണി വരെ സമയം കിട്ടും.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour sale തുടങ്ങി.
0: 43, 55, 65 inch ടിവികളിൽ 4,500 രൂപ വരെ ക്യാഷ് ബാക്ക്
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഇനി കേൾക്കാം AK സുകുമാരൻ പാടിയ ലളിതഗാനം.

0: 10,000
1: രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: അടുത്ത ഗാനം പാടിയത് TS ഗോപകുമാർ.

ഈ ഗാനത്തോടുകൂടി ലളിതഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യമന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കത്തയച്ചു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് കർമ്മപരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറി.

0: The Real FM 103.6.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: രാഷ്ട്രീയവും സിനിമയും മനുഷ്യരും കാലവും. തന്റെ ക്യാമറയിലൂടെ അവയെ പിന്തുടരുന്ന യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
3: ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ DOP കീഴിലാണോ വരുന്നത്?
4: അതെ, ഡയറക്ടറിന് ഒരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ചിത്രങ്ങളാണ് വരേണ്ടതെന്നും. അപ്പോൾ സ്വാഭാവികമായി DOP സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എപ്പോഴും അവരാണ് ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്നത്. ഒരു കഥയ്ക്ക് കൃത്യമായിട്ടുള്ള ഫ്രെയിമിങ് DOP സംഭാവന തന്നെയാണ്. ലിജോ സാറിൻ്റെതായ ഒരു വ്യൂവിൽ പല ഫ്രെയിംസും ഉണ്ട്, എങ്കിൽ പോലും എല്ലാ ചിത്രങ്ങളിലും DOP ആണ് മസ്റ്റ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എപ്പോഴും സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് റൺ ചെയ്യാൻ കഴിയുക.
3: ഈ ലിജോയെ പോലെയുള്ള ഒരു സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനാവുക എന്നുള്ള വലിയൊരു അനുഭവമാണല്ലോ.
4: തീർച്ചയായും.
3: അത് എങ്ങനെയാണ് താങ്കൾക്ക് ആ ഒരു കരിയറിൽ ഗുണം ചെയ്തിട്ടുള്ളത്?
4: ലിജോ സാറിനൊപ്പം വർക്ക് ചെയ്തതിനു ശേഷം സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ നിന്നും എന്തുകൊണ്ടൊരു സിനിമ സംവിധാനത്തിലേക്ക് ചിന്തിച്ചുകൂടാ ആവുക എന്നുള്ളതല്ല, ചിന്തിച്ചുകൂടാ ആംഗിളുകൾ പഠിക്കാൻ കഴിഞ്ഞു. അതേണക്കന് വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെയും വളരെ വ്യത്യസ്തമായതാണ്. എപ്പോഴും ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിലായിരിക്കത്തില്ലായിരിക്കും ആ ഒരു ചിത്രത്തിൽ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒരു 20 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ കഴിഞ്ഞിട്ട് ആ ഒരു ചിത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്ലോട്ട് ഇങ്ങനെ ആക്കാൻ കാരണം എന്താണെന്ന് പോലും ഒരു റിസർച്ച് പോലും നടത്തേണ്ട ഒരു സാഹചര്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായി അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പോലൊരു ഡയറക്ടർ ആവാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിന്റെ ഒരു പകുതിയെങ്കിലും ആവണോ എന്ന് ആഗ്രഹിക്കുന്നു.
3: മറ്റേ സിനിമകളിലെ അനുഭവങ്ങൾ എന്തായിരുന്നു?
4: ഈ വലിവന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാജസ്ഥാനാണ്. അത് നമ്മുടെ കേരളം പോലൊരു സ്ഥലമല്ല. എവിടെ ഫ്രെയിം വെച്ചു കഴിഞ്ഞാലും വളരെ വ്യത്യസ്തമായ ഫ്രെയിംസ് ആണ്. മറ്റു രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്ലോട്ട്സ് ആണ്. അപ്പോൾ അതിനും വ്യത്യസ്തമായ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായും അവിടെ നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ദാവീദ് എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആയിരുന്നു. മുന്നേ പറഞ്ഞ പോലെ മോമെന്റിന്റെ വാല്യൂ ഭയങ്കരമാണ്. ഓരോ സെക്കൻഡ്സിനും അനുസരിച്ചാണ് നമ്മൾ ക്ലിക്സ് വരുന്നത്. ഇപ്പം മുഹമ്മദ് അലിയെ പോലുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ വളരെ വൈറലായിട്ടുള്ള പല ചിത്രങ്ങളുണ്ട്. അതുപോലത്തുള്ള ചിത്രങ്ങൾ പകർത്തണമെന്ന് ചിന്തിച്ചിരുന്നു. അത്രയും പെർഫെക്ഷൻ ഒന്നും വന്നില്ല എങ്കിൽ പോലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു.
3: ഈ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്.
4: അതെ.
3: അപ്പോൾ ആ രീതിയിൽ താങ്കൾ യാത്ര ചെയ്തുകൊണ്ട് ഫോട്ടോസ് പകർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ?
4: അതെ, ഞാൻ ഒരു 2023 കോവിഡിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ ഡൽഹിയിലേക്കൊരു യാത്ര നടത്തിയിരുന്നു. സൈക്കിളിലായിരുന്നു യാത്ര നടത്തിയത്. അവിടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ മനുഷ്യന്മാരുടെയൊക്കെ ഒപ്പം അവരുടെ കൾച്ചർ പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടിയാണ് അതിലൂടെ നടത്തിയിരുന്നത്. അപ്പം അതിലൂടെ ട്രാവൽ ഫോട്ടോഗ്രാഫി എന്നുള്ള സാധനത്തെ കുറച്ച് നമുക്ക് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു വൈബ്ലിസ്റ്റ് ആണല്ലോ ഈ ട്രാവൽ പോവുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു യാത്ര ചെയ്തിരുന്നു ഡൽഹിയിലേക്ക്.
3: അതിൽ കിട്ടിയ ഏറ്റവും നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ഏതൊക്കെയായിരുന്നു, ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു?
4: അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാജസ്ഥാൻ തന്നെ ആയിരുന്നു. രാജസ്ഥാനും ഗുജറാത്തും. ഗുജറാത്തിലെ കൾച്ചർ വളരെ ഡിഫറെൻ്റ് ആണ്. ഗുജറാത്തിലെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പലതും പറഞ്ഞ് തമാശ രൂപേണ പറയാറുണ്ട്. പശുവിനെ വിഷയമാക്കിയിട്ടുള്ള പല കമൻസുകളും പല രീതിയിലും വരാറുണ്ട്. പക്ഷേ അവിടെ ഈ പശുവിന് അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അത് വലിയ ഫെസ്റ്റിവലാണ്. ഞാൻ ഈ ആംഗിൾ പറയുന്നത് വെച്ചാൽ അവരുടെ ഫെസ്റ്റിവൽ ഭയങ്കരമാണ്. ഈ കാർഷിക സമയം കഴിഞ്ഞതിന് ശേഷം അതിനെ തുടർന്ന് വരുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ അവരുടെ കുടുംബം പോലെ കാണുന്ന മൃഗങ്ങളെ കൂടുതൽ ഊട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഔഷധങ്ങൾ കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടുള്ള അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട്. അങ്ങനൊരു സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. പ്രത്യേക ഒരു സ്ഥലത്ത് പേര് മറന്നു പോയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളാണ് അവിടെ ഈ ഉഴുത് മറിക്കുന്നത്. അപ്പം ഒരു ടേൺ കഴിയുമ്പോഴത്തേക്ക് കാളകൾ റെസ്റ്റിലേക്ക് പോകും. റെസ്റ്റിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൂട്ടമായി കെട്ടിയിട്ട് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചിട്ട് ഇത് ഇവരുടെ ഗ്രാമം മൊത്തം ഓടും. വളരെ

0: വ്യത്യസ്തമായ ഒരു ആചാരമല്ല, ഒരു ഫെസ്റ്റിവൽ. ഗുജറാത്തിലാണ് ഫെസ്റ്റിവൽ ആയിട്ടാണ് ഇത് അവർ ആഘോഷിക്കുന്നത്. ഈ കാള ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവഴികളിലൂടെയും റോഡിലൂടെയും ഒക്കെ പറന്നോടുക ചെയ്യുന്നത്, വേറൊന്നുമല്ല. ഫിസിക്കലി നെക്സ്റ്റ് ടേമിലേക്ക് ഇവർ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ കുറച്ച് ചിത്രങ്ങൾ പകർത്താൻ പറ്റി. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കാളപ്പോര് പോലെ അതെനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ആക്റ്റീവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നു. ഫെസ്റ്റിവലിൽ അവർ അവിടെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് ഈ പടക്കം പൊട്ടിക്കുന്നു, ഇത് ചിതറി ഓടുന്നു, അതിനൊപ്പം ജനങ്ങൾ ഓടുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. വളരെ കൗതുകമായിരുന്നു ആ ഒരു സംഭവം.
1: കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വ്യത്യസ്തമായ ഫ്രെയിമുകൾ നമ്മുടെ കൺമുന്നിൽ വരും അല്ലേ?
0: തീർച്ചയായും തീർച്ചയായും. അത് തേടി പോവുകയല്ല, നമ്മളെ തേടി വരുന്നു എന്ന് ചിലപ്പം നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്തുള്ള എല്ലാ ടെറൈൻസും കൗതുകത്തോടു കൂടിയിട്ടാണ്. ഇപ്പം ഹിമാലയൻസിലേക്ക് പോയി കഴിഞ്ഞാലും വളരെ കൗതുകമാണ്. അതേക്കെ തന്നെ ഹരിയാന പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ യു പി പോലുള്ള സ്ഥലമൊക്കെ എപ്പോഴും കാർഷികമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളൊരിക്കലും കാണാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പം ഭീകരമായ ഒരു കൗതുകത ഉണ്ടാകും.

0: വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നു. ഫെസ്റ്റിവലിൽ അവർ അവിടെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് ഈ പടക്കം പൊട്ടിക്കുന്നു, ഇത് ചിതറി ഓടുന്നു, അതിനൊപ്പം ജനങ്ങൾ ഓടുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. വളരെ കൗതുകമായിരുന്നു ആ ഒരു സംഭവം.
1: കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വ്യത്യസ്തമായ ഫ്രെയിമുകൾ നമ്മുടെ കൺമുന്നിൽ വരും അല്ലേ?
0: തീർച്ചയായും തീർച്ചയായും. അത് തേടി പോവുകയല്ല, നമ്മളെ തേടി വരുന്നു എന്ന് ചിലപ്പം നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്തുള്ള എല്ലാ ടെറൈൻസും കൗതുകത്തോടു കൂടിയിട്ടാണ്. ഇപ്പം ഹിമാലയൻസിലേക്ക് പോയി കഴിഞ്ഞാലും വളരെ കൗതുകമാണ്. അതേക്കെ തന്നെ ഹരിയാന പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ യു പി പോലുള്ള സ്ഥലമൊക്കെ എപ്പോഴും കാർഷികമായി ബന്ധപ്പെട്ടിരിക്കുന്ന, നമ്മൾ ഒരിക്കലും കാണാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഭീകരമായ ഒരു കൗതുകത ഉണ്ടാവും എന്നുള്ളതാണ് സത്യം.
1: ഫോട്ടോഗ്രാഫി എല്ലാവരും തുടങ്ങുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ്.
0: അതെ,
1: താങ്കളുടെ തുടക്കവും അങ്ങനെ തന്നെയാണ്?
0: തീർച്ചയായും മൊബൈൽ ഫോട്ടോഗ്രാഫി. കാരണം ഡിജിറ്റൽ സംവിധാനം രാജ്യത്ത് കടന്നു വന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഐ മീൻ ഞാൻ വളരെ ജൂനിയർ ആണെങ്കിൽ പോലും, വളരെ ഉപകാരപ്രദമായി എന്നുള്ളതാണ്. എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മൊബൈലിലൂടെ, അല്ലെങ്കിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ എന്നുള്ള സംവിധാനത്തിലൂടെ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് നെക്സ്റ്റ് ലെവലിലേക്ക് ക്യാമറയിലേക്ക് മാറി, പിന്നെ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് മാറി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്താൻ പറ്റി, എൻ്റെ ഒരു പ്രൊഫഷൻ ഓപ്പണായി. അത് കണക്ക് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാർക്കും ഒക്കെ ഇത്തരം നിലയിലേക്കൊക്കെ വളരാൻ കഴിയണം.
1: ഫോട്ടോഗ്രാഫി താങ്കൾ അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ?
0: അതെ, ഞാൻ കേരള മീഡിയ അക്കാഡമിയിൽ ഫോട്ടോ ജേർണലിസം ചെയ്തിരുന്ന ആളാണ്.
1: അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് ഇപ്പോൾ അത് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അത് ഉപകാരപ്പെടുന്നുണ്ട്?
0: തീർച്ചയായും. എനിക്ക് എൻ്റെ ഒരു അസൈൻമെൻറ്റ്സ് പോലും വളരെ വ്യത്യസ്തമായ, എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്മാർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കർഷക സമരം. കർഷക സമരത്തിൽ ഏകദേശം എനിക്കൊരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടൊരു മാഗസീനിൽ. അപ്പോൾ ഏകദേശം 54 ദിവസം അവിടെ താമസിച്ച് ചിത്രങ്ങൾ പകർത്തിയിരുന്നു. അന്ന് കേരളത്തിൽ ചിത്രങ്ങൾ വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പം മാതൃഭൂമിയൊക്കെ ക്ലബ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ചിത്രങ്ങൾ അവർ യൂസ് ചെയ്തിരുന്നു. അതൊരു എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു സമരം ആയിരുന്നല്ലോ. രാജ്യം കണ്ടതിൽ വ്യത്യസ്തമായ സമരം എന്നാ ഒരു കർഷകൻ്റെ ശബ്ദമായി മാറണം എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഒരു അസൈൻമെൻ്റ് എനിക്ക് വളരെ എൻ്റെ ലൈഫിൽ വ്യത്യസ്തതയാണ്.
1: ഇത് ഒരു പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തൊരു പ്രദർശനം താങ്കൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ?
0: നിലവിൽ പ്രദർശനം നടത്തിയിരുന്നു എൻ്റെ നാട്ടിൽ. ഞാൻ ഒരു വലിയൊരു രീതിയിലല്ല നടത്തിയിരുന്നത്. ഈ കർഷക സമരത്തിൻ്റെ ഒരു സംഭവം അന്ന് നമ്മുടെ മീഡിയ അക്കാഡമി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നെൻ്റെ ചിത്രങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനുശേഷം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒന്നും തന്നെ ഞാൻ നടത്തിയിട്ടില്ല. ഫ്യൂച്ചറിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു.
1: ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കുമ്പോൾ, ഇന്ന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അതിനെ ഗുണകരമായിട്ട് വരും.
0: അതെ,
1: ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മുൻകാലങ്ങളിൽ എടുത്തിരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇന്ന് അറിയപ്പെടാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും സഹായിക്കുക സോഷ്യൽ മീഡിയ ആയിരിക്കും.
0: അതെ,
1: ആ രീതിയിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശമാണല്ലോ എതിർകക്ഷിയിലുള്ള ആളുകൾ അതൊരു പക്ഷേ പരിഹസിക്കാനോ ട്രോളാനോ ഒക്കെ ഉപയോഗിക്കുന്നു.
0: തീർച്ചയായും.
1: ആ തരത്തിൽ താങ്കളുടെ ഏതെങ്കിലും ഫോട്ടോകൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായും. എൻ്റെ കുറെ ചിത്രങ്ങൾ അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലുള്ള, പൊളിറ്റിക്കലി തന്നെ ഒരു ചിത്രം എടുക്കുന്നു, നമ്മളെ കയ്യിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കും. മുന്നേ പറഞ്ഞ വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രം ട്രോളായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം രണ്ട് രാഷ്ട്രീയ ചായ ആയതുകൊണ്ട്. അത് കണക്ക് തന്നെ മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് അത് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ഒരു ചിത്രം, ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രം ഞാൻ പകർത്തിയിരുന്നു. അത് അദ്ദേഹത്തിനെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ക്രൂശിക്കുന്ന നിലയിലേക്ക് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കാരണം ഒരു ചിത്രം പകർത്തിയത് അത് പുറത്തു പോവുകയും പിന്നെ അദ്ദേഹത്തിനെ അതിനെ ചൂഷണം ചെയ്യുക, മീൻസ് എനിവേ പ്രധാനമന്ത്രിയായാലും ശരി, മുഖ്യമന്ത്രിയായാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി, ആസ് എ ഫോട്ടോഗ്രാഫർ, ഞാൻ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഒരു ചിത്രം പകർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് വശത്തിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ, കാരണം അതിൻ്റെ ക്രിയേറ്റർ ഞാനാണ്.
1: അതെ,
0: കാരണം ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ചിത്രം പകർത്തുമ്പോൾ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് പലപ്പോഴായി വേദന ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇന്നേവരെ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല ഈ വിഷയമൊന്നും. പക്ഷേ ചിത്രം ഇങ്ങനെ പലതവണയായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരും, അത് വീണ്ടും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും ആസ് എ ഫോട്ടോഗ്രാഫർ ഒരാളെയും വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്താതിരിക്കുക എന്നുള്ളതാണ് പുതിയ ജനറേഷനിലുള്ള കുട്ടികളോട് പറയാനുള്ളത്.
1: പിന്നെ മറ്റേതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു പറയാനുണ്ടോ?
0: ലാൽ സാറിൻ്റെ വാലിബനിലുള്ള മിക്ക ചിത്രങ്ങളും വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് പെന്നയും വെച്ചിട്ട് പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ മറ്റൊരു കാര്യം. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിൻ്റെ ചിത്രങ്ങൾ വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അത് വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ

0: ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഫ്ലെക്സുകളായിരുന്നു.
1: എന്തായിരുന്നു ആ ചിത്രം?
0: ഞാനൊരു 4 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത സമയത്ത് പകർത്തിയ ചിത്രമാണ് അത്. ദ കിങ് എന്ന് പറയുന്ന മൂവിക്കകത്തുള്ള ഒരു സ്റ്റൈലുണ്ട്, അതായത് മമ്മൂക്ക, അതെ, മോഡി ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ അദ്ദേഹം പ്രസ്സിന് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് പിന്നിൽ നിന്ന് ആളെന്തോ പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചതാണ്, ഞാൻ സംസാരിച്ചോളാം, അങ്ങനെ എന്തോ ഒരു ആക്ഷൻ കാണിച്ച സമയത്ത് ഞാൻ പകർത്തിയ ചിത്രമാണ് അത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണത്. അപ്പോൾ അത് ഭീകരമായി ട്രെൻഡ് ചെയ്യപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ തന്നെ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, അത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ഓപ്പോസിറ്റ് പാർട്ടിയിൽ അന്ന് ഭരണ കക്ഷിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു, പേടിച്ചു എന്ന് പറഞ്ഞേക്ക് എന്നുള്ള ആ ചിത്രം കേരളത്തിൽ ഭയങ്കര ട്രെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ആ ചിത്രമൊക്കെ അദ്ദേഹത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു.
1: ഇതുപോലെ നേതാക്കന്മാരുടെയും പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഇനിയും താങ്കൾക്ക് പകർത്താനാവട്ടെ. ഒരു പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ കൂടുതൽ ശോഭിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു.
1: ഇതോടൊപ്പം ഫ്രീലാൻസർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മറ്റേതെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടോ?
0: ഫ്രീലാൻസ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അസൈൻമെന്റ്സ് ഇപ്പം നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ പകർത്തുക, വിഷ്വൽസ് ഒക്കെ ആയിട്ടാണ് അതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു.
2: കാലം കടന്നു പോകുമ്പോൾ പല സംഭവങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയേക്കാം. പക്ഷേ ചില ചിത്രങ്ങൾ അവയെ വീണ്ടും നമ്മുടെ മുന്നിലെത്തിക്കും. രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷങ്ങൾ, സിനിമയുടെ അണിയറയിലെ കാഴ്ചകൾ, മനുഷ്യരുടെ ഭാവങ്ങളും ചലനങ്ങളും, ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലവുമായി ഫഹദ്രാസ് നടത്തിയ അഭിമുഖമാണ് ആർട്ട് കഫേയിൽ കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: The Real FM 103.6.

0: സുവർണ മലരുകൾ.
1: പഴയകാല ഗാനങ്ങളുടെ മധുരവുമായി സുവർണ മലരുകൾ. ആദ്യഗാനം പാടിയത് യേശുദാസ്, ചിത്രം ചിരിയോ ചിരി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ലളിത മധുരമയ ഗാനം പോലും, കരളില മൃതമഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും, കരളില മൃതമഴ ചൊരിയുമളവിൽ

ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികൾ

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
1: ഇന്നും നാളെയും. കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: കക്ക എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം കെ വി മഹാദേവൻ.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടക്കല്ലേ.
1: പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങി.
1: ബ്രാൻഡഡ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്പെഷ്യൽ പ്രൈസിൽ SBS റെഫ്രിജറേറ്ററിനൊപ്പം 14,000 രൂപയുടെ ഗിഫ്റ്റ്
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ONV കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. വാണി ജയറാം പാടിയ ഗാനം ചിത്രം കിലുകിലുക്കം.

0: നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു പുതിയ ഫ്രീസർ വാങ്ങണ്ടേ?
1: അതിനല്ലേ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങിയിരിക്കുന്നത്. രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം.
2: ഫ്രീസറിന് ഫ്ലാറ്റ് 35% ഓഫ്.
1: VC കൂളറിൽ 2500 രൂപ ക്യാഷ് ബാക്ക്.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: ಸರಿ ಸದಬ ಪದ ಸದ ಸರಿ ಸರಿ ಮರಿ ಮರಿ ಸದಬ.
1: ನೇತ್ರ ಐ ಫೌಂಡೇಶನ್ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഓളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: യൂസഫ് അലി കേച്ചേരിയും ദേവരാജനും ഒരുക്കിയ അടുത്ത ഗാനം 'വീട്' എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും മാധുരിയും.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9.

0: ഒരു തെരുവിന്റെ കഥ.
1: കോഴിക്കോട് എന്ന ആധുനിക പട്ടണം രൂപം കൊള്ളുന്നതിന്റെ പശ്ചാത്തലവും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും അന്വേഷിക്കുകയാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ പ്രൊഫസർ എം സി വസിഷ്ഠ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്രാധ്യാപകനായ ഇദ്ദേഹം ബ്രിട്ടീഷ് കാലത്തെ കലാകായിക വിനോദങ്ങളെ പറ്റിയുള്ള പഠനത്തിലാണ് ഗവേഷണം പൂർത്തീകരിച്ചത്.
2: കോഴിക്കോട് എന്ന നഗരത്തിനൊരു 800 വർഷത്തിലേറെ ചരിത്രം അവകാശപ്പെടാനുണ്ട്. സാമൂതിരിമാരുടെ കീഴിലാണ് ഈ കോഴിക്കോട് എന്ന നഗരം ഒരു പ്രധാന കച്ചവട കേന്ദ്രമായി മാറുന്നത്. ഇപ്പം മധ്യകാല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായി കോഴിക്കോട് മാറി. കോഴിക്കോട്ടേക്ക് ചീനക്കാരും അറബികളും റോമാക്കാരും യഥേഷ്ടം എത്തിച്ചേർന്നു. ഈ സാമൂതിരിയുടെ കാലത്തെ തെരുവുകളെക്കുറിച്ച് സാമൂതിരിയുടെ ഗ്രന്ഥവിരി രേഖകളിൽ പറയുന്നുണ്ട്. ഡോക്ടർ വി വി ഹരിദാസിൻ്റെ ഗ്രന്ഥത്തിൽ സാമൂതിരിയുടെ കാലത്ത് നടന്ന ഘോഷയാത്രകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരു പ്രൊസഷൻസ് അന്ന് ധാരാളം നടക്കാറുണ്ടായിരുന്നു. സാമൂതിരിയുടെ കൊട്ടാരം ഇന്നത്തെ ലൈസിയും ആ മുട്ടായിത്തെരുവും ഒക്കെ ഉൾപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു. പിന്നീട് അത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട്ട് ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റമുണ്ടാവുകയും പിന്നീട് അത് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് വഴിതെളിക്കുകയും ആണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കോഴിക്കോട് എന്നൊരു ആധുനിക നഗരം രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് ഇന്നത്തെ LIC ബിൽഡിംഗ് ആയിരുന്നു അവരുടെ അജൂർ കച്ചേരി എന്ന് പറയുന്ന കലക്ട്രേറ്റ്. അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മാനാഞ്ചിറയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക് പ്ലേസ്, ഒരു പുതു ഇടം. സാമൂതിരിയുടെ കാലത്തിൽ നിന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം, ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യത്തിന് വലിയൊരു അയവ് വരികയും എല്ലാവർക്കും ഇടപഴകാവുന്ന പൊതു ഇടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ കോഴിക്കോട്ടുണ്ടായിരുന്ന രണ്ട് വലിയ പൊതു ഇടങ്ങളാണ് ഈ മാനാഞ്ചിറയും വെസ്റ്റ് ഹിൽ മൈതാനവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പൊതു ഇടങ്ങൾ, എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള

0: ജാതി മതഭേദമന്യേ ലിംഗഭേദമന്യേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള പൊതു തെരുവുകൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഒരു ആധുനികമെന്ന് വിളിക്കപ്പെടാവുന്ന ഘടകങ്ങൾ ഇന്ത്യയിലും മലബാറിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥാപനത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൊളോണിയൽ ആധുനികത എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ശരിക്ക് വരുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ്, അതായത് 1900 ശേഷമാണ്. അപ്പം ഒരു കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലെ ഒരു രേഖയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്ന വാഹനത്തിന് കൊടുക്കേണ്ട ചാർജുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രേഖയിൽ നിന്ന് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ കോഴിക്കോടിൻ്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും. അപ്പോൾ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് ആളുകൾ എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഇന്നത്തെ വലിയങ്ങാടി വഴി ബീച്ച് വഴി ഒരു റോഡ് കടന്നു പോകുന്നു. ആ റോഡിലൂടെയാണ് 1920 ഓഗസ്റ്റ് 18 മഹാത്മാഗാന്ധി കോഴിക്കോട് എത്തിയപ്പോൾ കടന്നു പോയിരുന്നത്. അപ്പം അദ്ദേഹം അന്ന് കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു ജനാവലിയെ അതിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് ഈ മാനാഞ്ചിറയുടെ മുമ്പിലൂടെയുള്ള ഈ അജുർക്കച്ചേരിയുടെ മുമ്പിലൂടെയുള്ള വഴി, പിന്നെ അന്നത്തെ BGM കോളേജ്, അതായത് ബാസൽ ജർമ്മൻ മിഷൻ കോളേജ്, 1919 ശേഷം അത് മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടത്തേക്ക് ഉള്ള ഒരു പാത, ഒരു പ്രധാനപ്പെട്ട ഒരു സഞ്ചാര ഇതാണ്. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആ ഒരു റോഡ് പോകുന്നത്. പിന്നെ ഈ മാനാഞ്ചിറയുടെ പരിസരത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, കുറച്ചപ്പുറത്ത് ക്രൗൺ തിയേറ്റർ ഉണ്ട്, ഇപ്പുറത്ത് കോംട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ പരിസരങ്ങളിലാണ് യൂറോപ്യൻ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ ആളുകളും ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചിരുന്നത്. ആ ഒരു പാത ഒരു വരേണ്യവർഗം അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നൊരു റോഡാണ്. കോഴിക്കോട്ടെ റോഡുകളെക്കുറിച്ച് പല പല പേരുകൾ നമുക്ക് കാണാം. ഗാന്ധി റോഡ്, അതായത് മഹാത്മാഗാന്ധി സന്ദർശിച്ചത് കൊണ്ട് വന്ന പേര്, ആദ്യം അത് ഇവാൻസ് റോഡായിരുന്നു, പിന്നീടാണത് മഹാത്മാഗാന്ധി റോഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ റാംമോഹൻ റോഡ്, നമ്മുടെ ആദ്യത്തെ ആധുനിക ഇന്ത്യക്കാരൻ എന്ന് രാമചന്ദ്രക ഗുഹയൊക്കെ വിശേഷിപ്പിക്കുന്ന രാജാ റാംമോഹൻ റായുടെ സ്മരണക്ക് നാമകരണം ചെയ്യപ്പെട്ട റോഡ്. പിന്നെ ആനിയോൾ റോഡ്, ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആനി ബെസൻറ്റിൻ്റെ സ്മരണക്ക്. എം അലി റോഡ്, അരവിന്ദ് ഘോഷ് റോഡ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ സജീവമാവുകയും പിന്നീട് സന്യാസിയായി മാറുകയും ചെയ്ത അരവിന്ദ് ഘോഷ് റോഡ്, അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ടോ നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തികളുടെ പേരിൽ റോഡുകൾക്ക് നാമകരണം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം. കോഴിക്കോട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ പണിക്കർ റോഡ്, അദ്ദേഹം ഒരു പേരുകെട്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അപ്പം പിന്നെ പാവമണി റോഡ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് പാവമണി, കോറണേഷൻ തിയേറ്ററിന് മുമ്പ് കൂടെയുള്ള റോഡുകൾ. അപ്പോൾ ഈ പൊതു ഇടങ്ങൾ വരുന്നത് ശരിക്ക് പൊതു റോഡുകൾ, പബ്ലിക് റോഡുകളൊക്കെ വരുന്നത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂടിയാണ്. ബ്രിട്ടീഷ് ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞു, ഒരു മുതലാളിത്ത പാതയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇവിടുത്തെ റിസോഴ്സ്, ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ഗതാഗത വാർത്താവിനിമയ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് അവരിവിടെ ഉണ്ടാക്കുന്നത്. റോഡുകൾ ഉണ്ടാക്കുന്നു, റെയിൽവേ കൊണ്ടുവരുന്നു, ഫെറി സർവീസ് വ്യാപകമായി ആരംഭിക്കുന്നു. ഇതിനു പുറമെ ആർമിയുടെ മൂവ്മെൻറ്റിനും റോഡുകൾ ആവശ്യമാണ്. ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് മൈസൂരും കോഴിക്കോടായിട്ടുള്ള റോഡ് ഗതാഗതം ആരംഭിക്കുന്നത്. അതിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെൻറ്റ്സിൽ നിന്നാണ് റോഡുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത്.
1: ബഹുസ്വരതയിലൂന്നിയ സാമൂഹ്യ ഘടനയെ ഒരളവ് വരെ പരിപോഷിപ്പിക്കാൻ സാമൂതിരി രാജാക്കന്മാർ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങൾ കോഴിക്കോട് എന്ന കച്ചവട നഗരത്തിന്റെ ബലവത്തായ അടിത്തറയായി തീർന്നു. അപ്പോഴും പൊതു ഇടങ്ങളിൽ സ്വതന്ത്രരായി സഞ്ചരിക്കാനുള്ള സൗകര്യവും ഇടപഴകാനുള്ള അവസരവും കുറവായിരുന്നു. ആധുനികതയിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്.
0: 1765-66 കാലഘട്ടത്തിലാണ് ഹൈദരാലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് കുറേ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. സാമൂതിരിയുടെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊസഷൻസ് ആണ്, ഘോഷയാത്രയാണ്. ഘോഷയാത്ര ഒരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. അതായത് സാമൂതിരിയുടെ രാജ്യത്ത് സാമൂതിരിയും സാമൂതിരിയുടെ ആശ്രിതരും ചേർന്ന് ഒരു ഘോഷയാത്ര നടത്തുന്ന, അത് ചെറുതും വലുതും ആയിട്ടൊക്കെ ഉണ്ട്. വളരെ സൂക്ഷ്മമായ വിവരണങ്ങൾ ഗ്രന്ഥവിരി രേഖകളിൽ നമുക്ക് കാണാം. മഹാഭൂരിപക്ഷം പേരുടെയും സാമൂഹിക ചലനങ്ങൾ പരിമിതപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സാമൂഹിക

0: ഇവരുടെ വാസസ്ഥലം ഉണ്ടായിരുന്ന മാനാഞ്ചിറയും അതിൻ്റെ ചുറ്റും തന്നെ ആയിരിക്കണം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പാളയത്തു നിന്ന് തളീക്ഷേത്രം വഴി ചാലപ്പുറം വഴി മാങ്കാവ് ആഴ്ചവട്ടം മാങ്കാവൊക്കെ എത്തിച്ചേർന്നൊരു വഴി, അതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. മറ്റൊന്ന് സാമൂതിരിയുടെ പാളയത്തിൽ നിന്ന് കുറ്റിച്ചിറയിലേക്ക് പോകുന്ന വഴി. ഈ രണ്ട് ഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് സാമൂതിരിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണേണ്ടത്. കാരണം ഈ കുറ്റിച്ചിറ മുതൽ ഇവിടെ വരെ ഉണ്ടായിരുന്നത് മുസ്ലിം വ്യാപാരികളാണ്. അവരുടെ പിന്തുണ നേടിയെടുക്കാനും ചാലപ്പുറം ഒരു വിദ്യാ കേന്ദ്രമായിരുന്നു എന്നാണ് പൊതുവെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്തെ ആളുകൾ സാമൂതിരിയുടെ ആശ്രിതരും അവരെ രണ്ടുപേരുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് രണ്ട് തെരുവുകളിൽ അല്ലെ രണ്ട് പാതകളിലുള്ള ആളുകളുടെയും പിന്തുണ നേടിയെടുത്തതാണ് സാമൂതിരിക്ക് ഒരു 600 കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ കോഴിക്കോടിനെ കേന്ദ്രമാക്കി രാഷ്ട്രീയാധിപത്യം നിലനിർത്താൻ സാധിച്ചതെന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത്.
1: ഒരു നഗരമെന്ന നിലയിൽ കോഴിക്കോട് പരിണമിച്ചതിന്റെ പശ്ചാത്തല അന്വേഷണം പങ്കെടുത്തത് പ്രൊഫസർ MC വസിഷ്ഠ്.
2: ഒരു തെരുവിന്റെ കഥ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജോൺ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ
1: ഈ രാത്രിയിലോ? അതെ അതെ, 12 മണി വരെ ഷോപ്പ് ചെയ്യാൻ സമയമുണ്ട്. നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ നടക്കുമല്ലേ.
2: ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്ര, ആവണി മിശ്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

0: ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86%. അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
1: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
0: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ഗാനരചന ജോ പോൾ, സംഗീതം ജേക്സ് ബിജോയ്.

0: ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: ഇനി കേൾക്കാം മാജിക് മഷ്റൂം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, ഖദീജ നാദിർഷ എന്നിവർ പാടിയ ഗാനം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം നാദിർഷ.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫീച്ചർ ഷോറൂമുകളിൽ.
2: ഇനി കേൾക്കാം MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം തുടരും. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം JX ബിജോയ്.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഒരു വയനാടൻ പ്രണയകഥ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം.

FM പ്രധാന വാർത്തകൾ. കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച. തലസ്ഥാനത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായ കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിൽ പ്രവേശനം അനുവദിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda തത്വത്തിൽ അംഗീകരിച്ചു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് പാരാഗെയിംസ് വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ശില്പ കാഞ്ചുകാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇടുക്കി വാഗമണ്ണിലെ മൊട്ടക്കുന്നിൽ വ്യാജപട്ടയത്തിന്റെ മറവിൽ കയ്യേറ്റം നടന്നെന്ന പരാതിയിൽ റവന്യൂ സംഘം പരിശോധന നടത്തി. പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അഴിമതി ഒഴിവാക്കാൻ യുവജനതയെ സജ്ജരാക്കി വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. അവസാനത്തെ രോഗിയും രോഗമുക്തി നേടിയതിനുശേഷം പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഉഗാണ്ടയെ ഔദ്യോഗികമായി എബോള മുക്തമായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. എല്ലാ പ്രിയ

ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

പുറപ്പാട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രതീഷ് പേരാമ്പ്ര.

രഞ്ജിനി. സ്ഥിതി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ ഈണം നൽകി ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗാനരചന പ്രഭാവർമ്മ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വള്ളിക്കുന്നു നിന്നും രേഷ്മ അഖിൽ.

6. Real FM 103.6. ഇനി കേൾക്കാം തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വയനാട് നിന്നും സതി, ആലപ്പുഴ നിന്നും ശശിധരൻ, സുമ ശശിധരൻ.

രഞ്ജിനി. അനന്തായിരുന്നെന്നും കുഞ്ഞി, അശോകൻ, ഷീല, അഭിഷേക്, അഭിനയ, ആരാധ്യ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും. ഗാനരചന ബി ആർ പ്രസാദ്. സംഗീതം വിദ്യാസാഗർ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വണ്ടൂരിൽ നിന്നും കെ പി രാമചന്ദ്രൻ, ഷീജ രാമചന്ദ്രൻ, അനന്തു കൃഷ്ണ, അനാമിക എന്നിവരാണ്. ചിത്രം പ്രേമാഭിഷേകം. പാടിയത് യേശുദാസും വാണി ജയറാമും. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പേരാമ്പ്രയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ, അനിത, സുമതി അമ്മ, ബേബി പുലരി എന്നിവർ. ചിത്രം നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട്. പാടിയത് ചിത്രയും സംഘവും. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അനു ഓലക്കര.

കാരപ്പുറമ്പ് നിന്നും ശോഭ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി പാടിയത് ചിത്ര, ഗാനരചന ഈണം നൽകിയത് കൈതപ്രം.

ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കല്ലാച്ചിയിൽ നിന്നും ശ്രീജ.

ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം, ഗാനരചന ഒ എൻ വി, സംഗീതം മോഹൻ സിതാര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അഷ്റഫ് കരുമ്പമ്പൊയിൽ.

0: രഞ്ജിനി.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം.

तो बांधी निगाहों की डोर, अब हमसे कहती हो चल पीछा छोड़।